रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

0: 91.7 FM, Qatar's favorite radio station.
1: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനുവോ. ഈ മോർണിംഗിൽ ഞാൻ കൂടെ എത്തി ചച്ചു. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ കുറച്ച് പുറകിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ മൊത്തം 80s ട്രെൻഡ് കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, വാട്സപ്പ് സ്റ്റേറ്റസ് നോക്കാൻ പറ്റുന്നില്ല, ഫേസ്ബുക്ക് ആണെങ്കിലും എല്ലായിടത്തും 80s ട്രെൻഡാണ് ഇങ്ങനെ ട്രെൻഡിങ്ങിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരാളുടെ കാണുമ്പോൾ ഇതെന്ത് പറ്റിയെന്ന് തോന്നും, അടുത്തയാളുടെ പിന്നെ ഇങ്ങനെ റിപ്പീറ്റഡായി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഓ ഇതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പം ഇപ്പം എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാലും ഈ 80s ട്രെൻഡാണ്. ശരിക്കും ഇതുപോലെ നമ്മൾക്ക് ചില കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ ലാൻഡ് ഫോൺ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലാൻഡ് ഫോൺ വന്നു, പിന്നെ ആ ലാൻഡ് ഫോൺ എവിടെ, ഇപ്പൊ എവിടെയാണ്, ആരുടെയെങ്കിലും വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണക്ഷനൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ചുമ്മാ ഒരു ഓർമ്മയ്ക്കോ അല്ലെങ്കിൽ ഒരു ഭംഗിക്കോ ഒക്കെ വേണ്ടിയിട്ട് ഒരു വിൻറ്റേജ് പീസ് ആയിട്ട് എവിടെയെങ്കിലും വെക്കുക എന്നുള്ള പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാകും. അതുപോലെ കാസറ്റ്സ്, ഇതെല്ലാം നമ്മൾക്കിങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മ തരുന്നതാണ്. എന്തായാലും ഈ 80s ട്രെൻഡ് വന്നതോടുകൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ സോങ്സും പലരും ഇട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അതും അതിൻ്റെ ഒരു സൗന്ദര്യം തന്നെയാണ്. ഇനിവേ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ 80s ലേക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, സ്റ്റേ ട്യൂൻഡ്.

പണ്ടത്തെ കാലഘട്ടം, പണ്ടത്തെ ദിവസങ്ങൾ, പണ്ട് എന്നൊന്നും ഇനി ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടി ഞാൻ ചച്ചു. ഈ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി പണ്ട് എന്ന വാക്ക് എപ്പോഴാണ് ഉപയോഗിക്കുക? ഒരു രണ്ട് വർഷം മുൻപുള്ള കാര്യങ്ങളാണെങ്കിലും ഒരു പത്ത് വർഷം മുൻപുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു, പണ്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, ഈ പണ്ട് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കും. ഒരു ദിവസം സന്തോഷ് ജോർജ് കുള്ളങ്ങരയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഈ പണ്ട്, അതായത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് പറയുന്ന, പത്ത് വർഷത്തേക്കുള്ള കാര്യങ്ങൾ പറയുന്നതിനൊന്നും പണ്ട് യൂസ് ചെയ്യാൻ പാടില്ല, കാരണം അതല്ല പണ്ട്, നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ളതാണ് പണ്ട് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ആ വർഷങ്ങളുടെ കണക്ക് പറഞ്ഞിട്ട് തന്നെ പറയാം. അതുകൊണ്ട് പണ്ട് എന്നുള്ളൊരു വാക്ക് നമുക്ക് മാറ്റിവെക്കാം. മുൻപ്, ഒരു പത്ത് വർഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വരുന്നതിന് മുൻപ് നമ്മുടെ ലൈഫ് എങ്ങനെയായിരുന്നു, അതിന് ശേഷം നമ്മുടെ ലൈഫ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു. ഇപ്പം നമുക്ക് ഈ ഒരു 80s കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു നൊസ്റ്റാൾജിക് വേർഷൻ ആയിട്ട് മാറിയല്ലേ. ശരിക്കും ആ ട്രെൻഡിങ് ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ അത് AI പ്രോംപ്റ്റ് ചെയ്യുന്ന ഫോട്ടോ ആണെങ്കിൽ കൂടി അത് കാണുമ്പോൾ നമുക്ക് എവിടെയോ എന്തോ ഒരു സന്തോഷമാണോ, ഒരു പ്രത്യേക ഫീലിംഗ് ആണോ എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ മിസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് എപ്പോഴും സന്തോഷം തരുന്നുണ്ട് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. എന്താണ് ഇപ്പോൾ 80s കാലഘട്ടത്തിലെ ഏതൊരു കാര്യമാണ് ഇപ്പോൾ കൂടുതലായിട്ട് മിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർമ്മിക്കുന്നത്? റേഡിയോസിനുമാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

എപ്പോഴും എല്ലാവരും ട്രെൻഡിനൊപ്പമായിരിക്കും. നമ്മളും എല്ലാവരും അങ്ങനെ മാറി നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ. ഇപ്പം എല്ലായിടത്തും 80s ട്രെൻഡാണ് നിൽക്കുന്നത്. ഈ 80s കാലഘട്ടത്തിലെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം മിസ് ചെയ്യുന്നുണ്ടോ? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ ചച്ചു. നമ്മളോട് ഇപ്പോൾ ഒരു ദിവസം ഫോൺ മാറ്റി വെക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റാർട്ടിങ്ങിൽ വളരെ ഡിഫിക്കൾട്ടായിരിക്കും. ഇപ്പോ നമ്മളൊരു മൂവി കാണുമ്പോൾ ഫോൺ നോക്കുന്നുണ്ട്. എന്തിന് പലരും ടോയ്ലറ്റ് പോകുമ്പോൾ പോലും ഫോണ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോൺ എന്നത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാറി. അപ്പോൾ ഇന്നത്തെ കുട്ടികളോട്, ഇന്നത്തെ തലമുറയോട് ഫോണില്ലാത്തൊരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം കോവിഡിന് ശേഷം അതൊരു കോമൺ കാര്യമായി മാറി. എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. അതുകൊണ്ട് കുട്ടികൾ ജനിച്ച് വീണ അന്ന് മുതൽ അവരുടെ കയ്യിൽ ഫോണാണ്. അപ്പൊ ഫോൺ, മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ചവരും ഇന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച കുറച്ചു പേരാണ് ഈ 80s കാറ്റഗറിയിൽ വരുന്നത്. പോട്ടെ, 90s ജനിച്ചവരും അതേ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഫോൺ ഇല്ലാത്തൊരു ദിവസം ഇന്നത്തെ തലമുറയ്ക്ക് അയ്യോ എന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. പക്ഷേ ആലോചിച്ചു നോക്കൂ, മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. ഇല്ലല്ലോ. അപ്പോൾ എന്താണ് 80s കാലഘട്ടത്തിലെ ഏതൊരു കാര്യമാണ് ഇപ്പം മിസ് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും നമുക്കിപ്പോൾ അന്നില്ലാത്തൊരു സാധനം ഇന്ന് കയ്യിലുണ്ട്, ഓക്കെ, അതല്ല, നമുക്ക് വേണമെന്ന് തോന്നിയ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? റേഡിയോസിനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ ചച്ചു.

കഴിഞ്ഞ ദിവസം ഒരു പാനൽ ചർച്ചയുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനകത്തുള്ള ടോപ്പിക് ഇതായിരുന്നു, ഇന്നത്തെ തലമുറയുടെ എഴുത്തും വായനയെന്ന്. എന്താണ് ഇന്നത്തെ തലമുറയുടെ എഴുത്തും വായനയും? റേഡിയോ സനോമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടി ഞാൻ ചച്ചു. എല്ലാവരും എഴുതുന്നത് ഫോണിലാണ്, എല്ലാവരും വായിക്കുന്നത് ഫോണിലാണ്. അപ്പോൾ എഴുത്തിൻ്റെ അല്ലെങ്കിൽ വായനയുടെ എല്ലാം ആ ഒരു തലങ്ങൾ മാറി വന്നു എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പഴയ കാലഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ പഴയ കാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നില്ലാത്ത പലതും ഇന്നുണ്ടെങ്കിൽ കൂടി നമ്മളതെല്ലാം നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്കതെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ കാലഘട്ടം മാറുമ്പോൾ, ടെക്നോളജി മാറുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു 80s കാലഘട്ടത്തിലെ ഒരു ഫോട്ടോ വന്നപ്പോൾ അതെല്ലാവരും ഏറ്റെടുത്തതും ഓക്കെ ഞാൻ എങ്ങനെയായിരിക്കും കാണാൻ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഫോട്ടോ പ്രോംപ്റ്റ് ചെയ്യുന്നതെല്ലാം ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്. പക്ഷേ 80 കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ആയിരുന്നില്ല, പലരും ജനിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ കൂടി പഴമയുടെ പല സൗന്ദര്യവും നമ്മൾ ഇന്നും ആസ്വദിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണ് പഴയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിലും അതിൻ്റെ കൂടെ പോണത്. അപ്പൊ ഈ നൊസ്റ്റാൾജി എന്ന് പറയുന്ന ഒരു കാര്യം അത്ര പെട്ടെന്നൊന്നും നമ്മളെ വിട്ട് പോകുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലായില്ലേ. ഇനിയിപ്പോ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാതെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയണേന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളെങ്ങനെയാണ് 80s കാലഘട്ടത്തിൽ നമ്മളെങ്ങനെ ഇരിക്കുന്നു എന്ന് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്, ഒരുപാട് നല്ല പ്രതീക്ഷകളോടുകൂടി തന്നെ ഒരു നല്ല മോർണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് സെപ്റ്റംബർ 9 തീയതിയാണ്, ബുധനാഴ്ച ദിവസമാണ്. ചിലപ്പോൾ വിചാരിക്കും അയ്യോ ബുധനാഴ്ചയായോ എന്ന് ചിന്തിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഡേ ലൈഫിലെ ഏറ്റവും നല്ലൊരു ദിവസമായി മാറട്ടെ. ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ദിവസമായിരിക്കും. ഒരുപാട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ടാകും, ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ നടക്കട്ടെ എന്നുള്ള നല്ലൊരു വിഷ് നൽകിക്കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഈ ലോകത്ത് എന്തെങ്കിലും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു കഴിവും അല്ലെങ്കിൽ ആ ഒരു പ്രാപ്തിയും ഒക്കെ തന്നെയുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് പകരം സ്വയം എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. അതാണ് ഏറ്റവും പ്രധാനം അല്ലേ. പലപ്പോഴും നമ്മൾ ചിലപ്പം ഒന്ന് മറ്റുള്ളവരിലേക്ക് നോക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു കമ്പാരിസണിലേക്കൊക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ അതിലേക്ക് കടന്നു പോകാറുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് പകരം സ്വയം എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം, അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ നമ്മൾ ഒരുമിച്ച് അതാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കോഫിയോ ചായയോ ഒക്കെ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഒന്ന് ഊർജത്തിലേക്ക് എത്തും അല്ലേ. ഒരു നല്ല തോട്ട് ഉണ്ടെങ്കിൽ, ഒരു നല്ല പോസിറ്റീവ് തോട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മൈൻഡും ആ ഒരു ഊർജത്തോടുകൂടി ഉണരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഒരു തോട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് തോട്ട് ആവട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ കൂടി വരുന്ന സമയത്താണ് മൊത്തത്തിലൊരു ഊർജം നമുക്ക് കിട്ടുക. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും നല്ല മെസ്സേജുകളും കുട്ടികളുടെ മെസ്സേജസും ഒക്കെ തന്നെ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക് ഇന്ന് ആദ്യം കേൾക്കുന്നത്, നമ്മൾ പലപ്പോഴും പ്ലേ ചെയ്യാറുള്ള ഒരു ഒരു പാട്ടാണ്. ഹരിശങ്കർ പാടിയ ട്രാവലിസ്റ്റ് വ്ളോഗിന് വേണ്ടി പാടിയ ഒരു നല്ല പാട്ടാണ്. മോർണിംഗിനെ പറ്റിയ ഒരു പാട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഞാനിസ, ഇനിയുള്ള ടൈം നിങ്ങൾക്കൊപ്പം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

മാഡംബി മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയിൽ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ എത്തുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് വിഷിംഗ് ടു റേഡിയോ സുനോ ഐഡിയൽ സ്കൂളിൽ നിന്നും അൽഹാം റിദ അവരുടെ മെസ്സേജാണ്. MES നിന്നും റുവ, ഫാത്തിമ, നഹിയാൻ, നൂർ, ഫല, എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഇഷാനിക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഇഷാനിക്കുട്ടി. പുഞ്ചിരി തൂകുന്ന പൂക്കൾ പോലെ സുന്ദരമാകട്ടെ ഓരോ പുലരിയും. ഗുഡ് മോർണിംഗ് സ്റ്റീവ്, സാൻഡ്ര, നോഹ്, ആഹിൽ, ആയിഷ, ഇവരെല്ലാം MES നിന്നാണ്. വെരി ഗുഡ് മോർണിംഗ് ജിസൽ ആൻഡ് ജിയാൻ, എല്ലാവർക്കും ഒരു ഹാപ്പി വെനസ്ഡേ വിഷ് ചെയ്യുന്നുണ്ട് ജിസലും ജിയാനും. കൂടെ അഫ്ര, അഫ്രീൻ ആൻഡ് ഐസം അവർ ജോയിൻ ചെയ്യുന്നു. ശ്യാം ലാലിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. കൂടെ തന്നെ റിയാസ്, എല്ലാവർക്കും ഒരു ഹാപ്പി മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്രഭു മാടമ്പിക്കാട്ടിലിൻ്റെ മെസ്സേജാണ്. സുപ്രഭാതം, നിസോ, സുഖ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സുലൈമാൻജി ഉണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പലപ്പോഴും നാം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഭാഗങ്ങളിൽ നിന്നാവും പ്രയാസങ്ങൾ ഉണ്ടാവുക. അത്തരം സന്ദർഭങ്ങളിൽ തളരാതെ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മുന്നേറുക എന്ന് പറഞ്ഞുകൊണ്ടാണ് സുലൈമാൻ ബ്രില്യൻ സ്കൂളിൻ്റെ ഒരു ബ്രില്യൻ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അമാൻ ഷജീറിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഹായ് ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ആബിദ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ആബിദ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. അബിജാനിക്സൺ ദാ ജോയിൻ ചെയ്യുന്നു. ഇന്ന് നേരത്തെയാണല്ലോ. ഓ, ഇന്ന് അബിജാനിക്സൺ ഫോട്ടോസ്. ആ, ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ്, ഓക്കെ അത് കൊള്ളാട്ടോ, നല്ല ഐഡിയ ആയിപ്പോയി. നമ്മുടെ അബിജാനിക്സൺ 80s ആ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ആ ട്രെൻഡിലുള്ള ഫോട്ടോ ആണ് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഫോട്ടോസ് അയക്കാട്ടോ. ഈ 80s ട്രെൻഡ് ഇപ്പം ഇൻസ്റ്റയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അങ്ങനത്തെ ഫോട്ടോസ് ആണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ 80s ട്രെൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അത് ചെയ്ത് നോക്കി അല്ലെങ്കിൽ പ്രോംപ്റ്റ് കൊടുത്ത് അത് സെറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ആ ഫോട്ടോസ് മെസ്സേജിലേക്ക് കിട്ടുമല്ലോ കേട്ടോ. രസമായിരിക്കില്ല കാണാനായിട്ട്. 5000097 എന്ന നമ്പറിലേക്ക് ആ ഒരു ട്രെൻഡ് പിടിച്ച് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ കുട്ടികളും ഇന്ന് അബിജാനിക്സൺ അതിനൊരു തുടക്കം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള കുട്ടീസിൻ്റെ ഫോട്ടോസ് കൂടി അയച്ചു തന്നോളൂ. 5000097 എന്ന നമ്പറിലേക്ക്. അപ്പോൾ കുറേ രസമുള്ള ഫോട്ടോസ് എനിക്കിന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. രവിശങ്കർജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഷാജു ശ്രീധരുടെ മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെബിൻ്റെ മെസ്സേജ് ഉണ്ട്. ഓ ഓക്കെ, ഹെബിൻ്റെ മെസ്സേജ് ഉണ്ട്. ഹെബിൻ്റെ ഫോട്ടോ എത്തിയിട്ടുണ്ട്. ബാക്ക് ടു ദ 80s എന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് ടു ഓൾ റേഡിയോസ് നോ ലിസ്ണേഴ്സ്. എല്ലാവർക്കും ഒരു ബ്ലോക്ക് ബസ്റ്റർ ഡേ വിഷ് ചെയ്യുന്നു. അടിപൊളി പിന്നെ അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഫോട്ടോ അടിപൊളിയായിട്ടുണ്ട്. ഹെബിനെ സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. തുടക്കം ഇട്ടത് ഞാനല്ലേ. ഞാൻ ആക്ച്വലി ആദ്യം കണ്ടത് അബിജാനിക്സ് തന്നെയാണ്. കാരണം ഇന്നലെ നമ്മൾ വലിയ ആളുകളുടെയൊക്കെ ഫോട്ടോസ് ഇന്നലെ ആ ട്രെൻഡ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ എല്ലാവരുടെയും ഒരുപാട് പേരുടെ ഫോട്ടോസ് ഇന്നലെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം കണ്ടത് അബിജാനിക്സിൻ്റെ ഫോട്ടോയാണ് കേട്ടോ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹെബിൻ്റെ മെസ്സേജിലേക്ക് വന്നത്. പിന്നെ കുട്ടികളാകുമ്പോൾ നമ്മൾ കുട്ടീസ് ടൈം ആണല്ലോ. അപ്പോൾ അങ്ങനെ അത് ആദ്യം കണ്ടത് ഞാൻ അബിജാനിക്സിൻ്റെ. പക്ഷേ ഹെബിനെ തകർപ്പൻ ഫോട്ടോ, അടിപൊളി ഫോട്ടോ, ഒന്നും പറയാനായിട്ടില്ല. ഓക്കെ, മുജീബിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് മുജീബ്. അജി പറയുന്നത് നമ്മൾ കാരണം ആരും വിഷമിക്കാതിരിക്കട്ടെ സ്നേഹത്തോടെ എന്ന് പറഞ്ഞിട്ട് അജി ജേക്കബിൻ്റെ മെസ്സേജാണ്. തീർച്ചയായിട്ടും എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ട് ചില സമയത്തൊക്കെ അത് അറിഞ്ഞോ അറിയാതെയൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്കൊരു വിഷമങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ. ജോസഫ് ജീരെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. സോജു ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുഡ് ഡേ വിഷ് ചെയ്തുകൊണ്ട് കെവിൻ സോജു എത്തുന്നുണ്ട്. അവന്തികയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആഹാ, റഷീദ് ഇ.കെ. നോബൽ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നൊരു തകർപ്പൻ 80s പിക്ക് ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും എന്താ അടിപൊളിയല്ലേ. ഞാൻ ഇന്നലെയും പറയുന്നത് എല്ലാവരുടെയും ഫോട്ടോ സൂപ്പർ ഫോട്ടോസ്. ഗുഡ് മോർണിംഗ് ആൻ മരിയ ആൻഡ് സേറ. MES നിന്ന് അവരുടെ മെസ്സേജ് ഉണ്ട്. രാജേഷ്, അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. നെക്സ്റ്റ് സൂര്യദർശ് ദിനേഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ട്. അപ്പോൾ നേരെ നമുക്കിനിയിപ്പം ചോദ്യത്തിലേക്ക് പോകാനുള്ള സമയമാണ്. നേരെ നമ്മൾ പോകുന്നു. അപ്പോ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്ന സുഡോക്കു അറിയാമോ? അറിയില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അധികം അറിയാത്ത കുട്ടീസ് ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റൂ കേട്ടോ. സുഡോക്കു, SUDOKU. സുഡോക്കു. ഓക്കെ, അപ്പൊ ഈ സുഡോക്കുവിന്റെ ആദ്യ പേര് എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. സുഡോക്കു,
DOKU, അതാണ് സുഡോക്കിൻ്റെ സ്പെല്ലിംഗ് കേട്ടോ. അപ്പം സുഡോക്കു ൻ്റെ ആദ്യത്തെ പേരെന്തായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. അതൊന്ന് ഇന്ന് ഇൻ്റർനാഷണൽ സുഡോക്കു ഡേ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ചോദ്യത്തിലേക്ക് വരുന്നത് കേട്ടോ. സുഡോക്കുവിൻ്റെ ആദ്യ പേര് എന്തായിരുന്നു, അല്ലെങ്കിൽ പഴയ പേര് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് മെസ്സേജിലേക്ക് അയച്ചിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ 80s ട്രെൻഡ് പോകുന്ന സമയത്ത് 80s ട്രെൻഡിലെ കുട്ടികളുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരാവുന്ന സമയമാണ്. ദിനേശും പലേരിയും ഫാമിലിയും ഉള്ള ഫോട്ടോസ് വന്നിട്ടുണ്ട്. അടിപൊളി, നല്ല നല്ല ക്യൂട്ട് ഫോട്ടോ ആയിട്ടുണ്ടത്. ഓക്കെ, കുട്ടികളുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതുകൂടി അയച്ചു തരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നെക്സ്റ്റ്, ഓക്കെ, കെവിൻ്റെ ഫാമിലിയിലെ കിടക്കട്ടെ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫാമിലി ഫോട്ടോ ഉണ്ട്. കുട്ടീസിൻ്റെ ഫോട്ടോ കൂടെ, കുട്ടികളുടെ ഫോട്ടോയും കൂടെ പോരട്ടെ. കെവിനെ മീൻസ് സോജു. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഓർവിൽ ആൻഡ് എവ്ലിൻ്റെ മെസ്സേജാണ്. റോസ് ഫാമിലിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓ, അവരുടെ 80s ഫോട്ടോ ആണല്ലേ ഇത്. അതെ അതെ അതെ, കൊള്ളാം കൊള്ളാം, അടിപൊളി കേട്ടോ. ഒരു ഒറിജിനാലിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഫോട്ടോയിൽ. ഓർവിൽ ആൻഡ് എവ്ലിൻ, അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഉത്തരം എനിക്ക് അയച്ചിരിക്കുന്നത് നമ്മളുടെ ആദം ബിൻ അൻസബും ആയിഷ മഖ്ദൂമുമാണ്. ഇസ അഫ്സൽ, ഐസ അഫ്സൽ, അവരുടെ മെസ്സേജാണ്. വെരി വെരി ഗുഡ് മോർണിംഗ് ആ ഒരു ഫാമിലിക്ക് സ്പെഷ്യലി പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരു നല്ല ഡേ സ്നേഹത്തോടെ വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് മെസ്സേജ്, മുജീബ് കുറച്ചധികം വോയിസ് നോട്ട്സ് അയച്ചിട്ടുണ്ട്, ഞാനത് കേൾക്കാം കേട്ടോ. ട്രെൻഡിനൊപ്പം ഞാനും എന്ന് പറഞ്ഞിട്ട് മുജീബിൻ്റെ ഫോട്ടോ എത്തിയിട്ടുണ്ട്. മുജീബും വൈഫും തകർപ്പനായിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ഫോട്ടോ, ഒന്നും പറയാനില്ല, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൈറ്റ് ആൻസേഴ്സ് ഇതാ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഹായ് എത്തിയിട്ടുണ്ട്, അയച്ചതാരാണ്, പേരും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം മെസ്സേജിൽ ഹായ് ആരാണ് അയച്ചത് എന്നുള്ളതൊക്കെ മെസ്സേജിൽ ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ. ഷബീറിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷബീറിനും ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഹെബിൻ്റെ മെസ്സേജ്, ഹെബിനും റഷീദാണ് കേട്ടോ. റഷീദിൻ്റെ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. അങ്കിത് അർപ്പിതാണ് നെക്സ്റ്റ് റൈറ്റ് ആയിട്ട് തന്നെ അവർ അയക്കുന്നു, കറക്റ്റാണ് അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരാം കേട്ടോ. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് കൂടി പോയാലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഈ ഒരു മെസ്സേജ് എന്താണ് അഹമ്മദ് ഷെരീഫ്, എനിക്ക് ഈ മെസ്സേജ് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഇസബൽ, ഇവാന ആൻഡ് സാവിയോ ആണ്, അവരും റൈറ്റ് ആയിട്ട് തന്നെ അയച്ചു തരുന്നുണ്ട്. ഞാനല്ലേ ആദ്യം അയച്ചതെന്ന് ഹെബിൻ ചോദിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാം, ഞാനിന്ന് മെസ്സേജ് വായിച്ചത് നേരെ തിരിച്ചാണ്. അതായത് ആദ്യം അയച്ച ഇതിലല്ല ഞാൻ വായിച്ചു തുടങ്ങിയത്, ബാക്കിൽ നിന്നാണ് വായിച്ചു തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, പക്ഷെ എന്തായാലും ഹെബിനും ആബിജാനിക്സിനും എല്ലാവരും ഒരുമിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളി. അപ്പോൾ നിങ്ങൾ ഈ ഒരു 80s ട്രെൻഡ് ഫോട്ടോസ് കുട്ടീസൊക്കെ, കുട്ടീസിനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസ് കൂടി നിങ്ങൾക്കൊന്ന് അയച്ചിടാവുന്നതാണ് കേട്ടോ. 5000097 ഇമാനുവൽ ദാ, എത്ര ഫോട്ടോ വേണം, കുറച്ചധികം ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. ഗുഡ് മോർണിംഗ് നിസ, ഞാനും 80s ഒന്ന് പിടിച്ച് നോക്കിയതാ, തകർത്തു പൊളിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും തകർപ്പനായിട്ട് എല്ലാവരുടെയും ഫോട്ടോസും നമ്മളുടെ റൈറ്റ് ആൻസറും ഒക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ട് നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. സ്കൂൾ ബസ് സ്റ്റോറീസിലെ ചോദ്യം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് കരുതുന്നു, സുഡോക്കുവിൻ്റെ പഴയ പേര് എന്തായിരുന്നു? ഇനി കേൾക്കുന്നത് ഒപ്പം മൂവിയിലെ പാട്ടാണ്. സമയം 6 കഴിഞ്ഞ് 23 ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയൊരു പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മളിനി മുന്നോട്ട് പോവുക. അപ്പം നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80s ട്രെൻഡ് കുട്ടികളുടെ ഫോട്ടോസ് ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ആ ഫോട്ടോസൊക്കെ അയക്കാവുന്നതാണ്. കൂടെ നമ്മളുടെ ചോദ്യത്തിൻ്റെ മറുപടികളും പോരട്ടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ നമ്മൾ ഒരുമിച്ചാണ്, ഞെന്നിസ നിങ്ങൾക്കൊപ്പം, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Qatar's favorite radio station.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
3: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: ഞാൻ ജലജയാണ്.
5: കാട്ടക്കുറിഞ്ഞി പൂവും ചൂടി സ്വതന്ത്രം കണ്ടു മയങ്ങുന്നു പെണ്ണ്.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യന്റ് കഥർ നിങ്ങളോടൊപ്പം.
1: അങ്ങനെ സ്കൂൾ ബസ് സ്റ്റോറീസിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയമാണിത്. സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റാണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ സാർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മളുടെ ചോദ്യം വളരെ സിമ്പിളായിരുന്നു, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. സുഡോക്കുവിൻ്റെ പഴയ പേരെന്താണ് എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ദാ ഉത്തരങ്ങൾ ഇങ്ങനെ അയച്ചു വരുന്നൊരു സമയമാണ്. ഇപ്പം കേട്ട് തുടങ്ങിയ കുട്ടികൾക്കും അയക്കാവുന്നതാണ് കേട്ടോ. സുഡോക്കുവിൻ്റെ പഴയ പേരെന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അക്ഷരയും അക്ഷജിൻ്റെയും ഫാമിലിയുടെ ആ ഒരു 80s പിക്ക് എത്തിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നെക്സ്റ്റ് ദിൽഷാദയുടെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ ഫാമിലിയുടെ ആ ഒരു 80s പിക്ക് വന്നിട്ടുണ്ട്. നൂഹ് തൈലും ദുവാ തൈലുമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് പറയുന്നു. ജിയോയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. സഞ്ജു രാജുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ദക്ഷക്കുട്ടിയുടെ മെസ്സേജ് ഉണ്ട്. ഭവൻസിലാണ് ദക്ഷ പഠിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ ആളുടെ ഒരു നല്ല മോർണിംഗ് മെസ്സേജും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൈറ്റ് ആൻസറാണ്, നിസാറാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഐഷക്കുട്ടി റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്, റൈറ്റ് കറക്റ്റായിട്ട് തന്നെയാണ് അയക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാനും ട്രെൻഡിനൊപ്പം, എന്നാൽ പിന്നെ ഞാനും ട്രെൻഡിനൊപ്പം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാംലാൽ മുട്ടത്തിൽ ചെറ ആളുടെ ഒരു ഫോട്ടോ എത്തിയിട്ടുണ്ട്, അടിപൊളിക്ക് അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നെക്സ്റ്റ് നിതിൻ തോമസ് ആണ്, ഗുഡ് മോർണിംഗ് ആൻ മരിയ സേറ ഫ്രം MES-ൽ നിന്നാണ് അവരുടെയും റൈറ്റ് ആൻസർ വരുന്നു. മനോജിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഡിയോൺ ആൻഡ് ഡാൻ ആണ്, ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് എല്ലാവർക്കും, മനോജിനും ഡിയോണിനും ഡാനും ഒക്കെ തന്നെ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. ഷബീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഷഹാൻ ആൻഡ് ഷഹസ ആണ് മെസ്സേജ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് തന്നെ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സാജിദിൻ്റെ ഫാമിലി ഫോട്ടോ ആണ്, അടിപൊളി. എല്ലാവരും ആ ഒരു 80s വൈബിൽ അങ്ങനെ നിൽക്കുന്ന കാണാനായിട്ടൊരു ഒരു പ്രത്യേക അഴക്കും ഒരു പ്രത്യേക അടിപൊളി ലുക്കുമാണ്. എല്ലാവരുടെയും ഫോട്ടോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് അബ്ദുൽ റൌഫിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് ഇങ്ങനെയാണ്, വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ ഓക്കെ, നേരത്തെ വന്ന മെസ്സേജ് ആയിരുന്നല്ലോ അല്ലേ. ഇന്ന് MES KG-ൽ ടെഡി ബേർ ഡേ സെലിബ്രേറ്റ് ചെയ്യണം, അടിപൊളി. അപ്പോൾ ഇന്ന് അതിനുവേണ്ടി ഒരുങ്ങി പോകുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും അറ്റയറിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുത്തി പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോസ് കൂടി നിങ്ങൾക്ക് അയക്കാം കേട്ടോ. അഹമ്മദ് നഹിയാനാണ് ഇന്ന് ആ ഒരു സെലിബ്രേഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അഹമ്മദിനും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്നേഹം അറിയിക്കുന്നു. വലീനയുടെ അക്കൗണ്ടിൽ നിന്നും ഹായ് ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് വൈ നോട്ട് ഗോയിങ് വിത്ത് ദ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി, കൊള്ളാമല്ലോ, ഭയങ്കര ക്യൂട്ട്. രണ്ടുപേരും ഭയങ്കര മോൻ്റെ കൂടെയുള്ള ഫോട്ടോ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ക്യൂട്ട് ഫോട്ടോ ആയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് ഷൈജു റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. സാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. അഥർവി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഉമേഷ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് റജി വയനാടിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷാജിദിൻ്റെ മെസ്സേജാണ്, ഓക്കെ. ഒരാളിങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഐഷയുടെ മെസ്സേജാണ്. ഓക്കെ, ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സുഡോക്കുൻ്റെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് തന്നെ അവർ അയക്കുന്നുണ്ട്. ഫയാസ് ഫാരസ്, വിയാൻ, ആദിയൻ, അഭിമോൻ, ഇഷാന, റേച്ചൽ, റഫ, ഓ ഐഷ, ഓക്കെ, അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്, നല്ലൊരു നല്ല ചിരിക്കുന്നൊരു ഫോട്ടോ, നല്ലൊരു ഫോട്ടോ ആണല്ലോ. ഇതാരാണ് എനിക്ക് ഇത്രയും പേരിൽ ഇതാ ഈ ഫോട്ടോയിലുള്ള ആളെ പിടികിട്ടിയിട്ടില്ല കേട്ടോ. ഇനി ആളുടെ ചിരി ഭയങ്കര നല്ലൊരു ചിരി, ഒരു സന്തോഷമുള്ളൊരു ചിരി. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഉമ്മു, ഐമൻ, ഐസിൻ, സോഹി. ഓ, പേരൊക്കെ അടിപൊളിയാണല്ലോ, അടിപൊളി പേരുകൾ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ജിസലിൻ്റെയും ജിയാൻ്റെയും 80s പിക്ക് വന്നിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര നല്ല ക്യൂട്ടായിട്ടുണ്ട് ആ ഫോട്ടോ കേട്ടോ, നല്ല പഴയ ആ ഒരു ഉടുപ്പും ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു നല്ല ഫോട്ടോ, അടിപൊളി, കൊള്ളാം കേട്ടോ. ജിസൽ ആൻഡ് ജിയാൻ്റെ ഫോട്ടോ ഇവിടെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഫ്രം ജിയാൻ, ജെറമ്യ, ജനാർദൻ, മയാസ, ശ്രിയ, എല്ലാവരും ഒലിവ് സ്കൂളിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. നെക്സ്റ്റ് മണി മച്ചുങ്കിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. നൈക്ക ആൻഡ് നിയാൻ ജോയിൻ ചെയ്യുന്നു, വെരി ഗുഡ് മോർണിംഗ് അവർക്ക്, സ്പെഷ്യലി നൈക്ക ആൻഡ് നിയാൻ പറയുന്നു. ബിനു ജോൺ പറയുന്നത് വഴക്ക് പറഞ്ഞതുകൊണ്ട് പിണങ്ങിയിരിക്കുന്ന ജൊഹാൻ ഒരു ഹായ് പറയാമോ. ജൊഹാനെ പിണങ്ങാതെ പിണങ്ങാതിരിക്കൂ, ഞാൻ പിണക്കമാണെന്നുള്ള പാട്ടിടണോ, പിണക്കം മാറ്റാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ജൊഹാൻ അടിപൊളിയായിട്ട് ഇന്ന് ചിരിച്ച് ഒരു ഫോട്ടോയും കൂടെ ഒക്കെ അയച്ചേ. ആ പിണക്കമൊക്കെ അങ്ങോട്ട് മാറട്ടെ, വഴക്ക് പറഞ്ഞുകൊണ്ട് പിണങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് മാറുക, പെട്ടെന്ന് സെറ്റാവുക. ഫോട്ടോ ഒന്നും കൂടെ അയച്ച്, ചിരിച്ചിരിക്കുന്നൊരു ഒരു ഫോട്ടോ വന്നു കഴിയുമ്പോൾ അതങ്ങോട്ട് സെറ്റായി പോകും. ഞാൻ ഈ മെസ്സേജുകൾ വായിച്ച് തീരുന്നതിനുള്ളിൽ ഒരു ഫോട്ടോ ഇങ്ങനെ പോരട്ടെ കേട്ടോ. പിണങ്ങി വന്നിരിക്കേണ്ട. അപ്പൊ ജൊഹാൻ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ സ്നേഹം ഇതാ പറയുന്നു കേട്ടോ. നെക്സ്റ്റ് ഷമീറിന്റെ മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്, ഷമീറിന്റെ അക്കൗണ്ടിൽ നിന്നും. ഇന്ന് ചായ, കഴിഞ്ഞ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന്റെ ഫോട്ടോ ഇട്ട് കൊതിപ്പിച്ചു, ഇന്ന് ചായയുടെ ഫോട്ടോ ഇട്ടാണ് കൊതിപ്പിക്കുന്നത്. നെക്സ്റ്റ് വിജയത്തിന്റെ അക്കൗണ്ടിൽ നിന്നും, വെരി ഗുഡ് മോർണിംഗ് നോയൽ ആൻഡ് ലിയോൺ എത്തിയിട്ടുണ്ട്, ഫ്രം ഭവൻസിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. മനോജിന്റെ അക്കൗണ്ടിൽ നിന്നും മാധവും മാനവും എത്തിയിട്ടുണ്ട്, റൈറ്റ് ആൻസർ അവരയക്കുന്നു. നെക്സ്റ്റ് ഷിഹാബിന്റെ മെസ്സേജാണ്, ഓ ഫുൾ ഫാമിലി, ഹൈ ഇറ്റ്സ് മീ ഷിഹാബ്, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് 80s വൈബ്, അടിപൊളി അടിപൊളി വൈബാണല്ലോ, എല്ലാവരും നല്ല രസമായിട്ട് നിൽക്കുന്നൊരു ഒരു ഒരു നല്ല ഫോട്ടോ വന്നിട്ടുണ്ട് അവരുടെ ഫാമിലിയുടെ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് വെയ്റ്റിംഗ് പ്ലീസ്, അയ്യോ എന്ത് പറ്റി, ഗുഡ് മോർണിംഗ്, ടുഡേ ഈസ് അവർ ലിറ്റിൽ പ്രിൻസസ് 9th ബർത്ത്ഡേ, അൻവി അനീഷിൻ്റെ ബർത്ത്ഡേ ആണെന്ന് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടൊരു ഫോട്ടോ മോളുടെ വന്നിട്ടുണ്ട്. പൊതാർ പേൾ സ്കൂൾ മെഷാഫ് ക്യാമ്പസിലാണ് പഠിക്കുന്നത്, മോൾക്കുള്ള വിഷസ് കൊടുക്കണേ എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് അൻവിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അൻവിക്കുട്ടിക്ക് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ അൻവിക്കുട്ടി. തകർക്കു ബർത്ത്ഡേ ഒക്കെ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂ കേട്ടോ. ഗുഡ് മോർണിംഗ് വിത്ത് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നാജിദ് ഫാമിലി ബാക്ക് ടു ദ 80s എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഫോട്ടോ അവരുടെ ക്രിയേറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട്. അബിൻ തോമസ് ഗുഡ് മോർണിംഗ് ആ ഫാമിലിക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. ലൂക്ക് ഡൊണാൾഡിൻ്റെ ഫാമിലി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അവരുടെ ഫാമിലിയുടെ ഒരു ഒരു അടിപ്പൻ ഫോട്ടോ എത്തിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സാദിഖിൻ്റെ ഗുഡ് മോർണിംഗ് ആണ്. വെരി ഗുഡ് മോർണിംഗ് ഫസ്ലു എൻ കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ മറുപടികൾ അയച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നിപ്പം ഈ ഒരു സമയം കൊണ്ട് ഈ മെസ്സേജുകൾ വായിച്ച് തീരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം കേട്ടോ. ഹായ്, ഹിസ് നെയിം ഇസ് ടുട്ടു. ഓക്കെ, ടുട്ടുവിൻ്റെ നല്ലൊരു ഫോട്ടോ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടുട്ടുവിൻ്റെ ചിരി എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ പേരും നല്ലൊരു പേരല്ലേ, ടുട്ടു. ഓക്കെ, മെസ്സേജ് അയക്കുന്നത് ഹായ് ഗുഡ് മോർണിംഗ് റൈറ്റ് ആൻസർ അയക്കുന്നു. മിന്നൂസ് ആണ് ഭവൻസ് പബ്ലിക് സ്കൂളിൽ നിന്നും. ടുഡേ മൈ ബ്രദർ ഈസ് ഹാവിങ് ടെഡി ബെയർ ഡേ ഇൻ MES KG 1B. ഓക്കെ, അപ്പോൾ ഇന്ന് ടുട്ടുവും ടെഡി ബെയർ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അടിപൊളി ടുട്ടു, സൂപ്പറായിട്ടുണ്ട്, നല്ല ചിരിയട്ടോ, എനിക്കിഷ്ടമായി. ഓക്കെ, നെക്സ്റ്റ് മനു കെ ദാസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ 80s വൈബിൻ്റെ ഒരു ഒരു ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ഫോട്ടോയും അടിപൊളി ഫോട്ടോസ് എത്തിയിട്ടുണ്ട്. അടിപൊളി മനു, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നെക്സ്റ്റ് AG എന്നുള്ള അക്കൗണ്ടിൽ നിന്നും ഒരു മാസ് ഫോട്ടോയാണ്. അഷ്റഫ് ആൻഡ് ദിയ വിത്ത് 80s ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോ ആണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഷെൻസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഒരു ഹാ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. This is my parents from 80s from Mannakutti. Okay, Mannakutti family family 80s trend il nilkunna oru photo aichu thannittunde. Mannakuttiyude photoyum porata ṭo. Adupole thanne next message like Subodh aanu message aikkunnathu. Good morning, dedication for wife Jishida and Samiha. ഓക്കെ, രണ്ടുപേർക്കും ഫാമിലിക്ക് ഒരു സ്നേഹം അറിയിക്കുന്നു. ടോഷിയുടെ അക്കൗണ്ടിൽ നിന്നും എത്ര ഫോട്ടോ വേണമെന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ ഫോട്ടോസ് ഇങ്ങനെ പറന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവരുടെ ഫാമിലി ആയിട്ടുള്ള 80s വൈബ്, പല ടൈപ്പ് ഫോട്ടോസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി. ഓക്കെ, ഇനിയിപ്പോൾ ഞാനൊരു പാട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു, കാരണം നമ്മുടെ സമയം ഇങ്ങനെ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സിജോ വർഗീസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ് സിജോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സിലീബിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മളുടെ കാശിയാണ്. ബാക്ക് ടു 80s എന്ന് പറഞ്ഞിട്ട് കാശിയും ഫാദറും നിൽക്കുന്ന ഒരു ഒരു ഒരു ഒരു അടിപ്പൻ ഫോട്ടോ, ഈ പഴയ അതേ സെയിം ലുക്കുള്ള ഒരു ഒരു ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ട്. കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട് ഫോട്ടോയെ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സനീഷ് പോളിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള ഫോട്ടോസ് ആണ്. ഓക്കെ, നമ്മുടെ ആദില സനീഷിന് അദാലിയ, ഞാൻ എപ്പോഴും തെറ്റിപ്പോലെ, അദാലിയ സനീഷ് എന്നാണ് പേര്. അദാലിയ കുട്ടിക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ സ്നേഹം ദാ ഞാൻ മെസ്സേജിലൂടെ തന്നെ തരുന്നു കേട്ടോ. ഓക്കെ, ഇനി ഇപ്പോൾ ആരുടെയെങ്കിലും മെസ്സേജുകൾ ഞാൻ വായിക്കാതെ വിട്ടുപോയിട്ടുണ്ട്, ആരുടെയെങ്കിലും പേര്, കുട്ടികളുടെ ആരുടെയെങ്കിലും പേര് നമ്മൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്നൊരു ഹായ് അയക്കുവാണെങ്കിൽ ഞാനിപ്പോൾ തന്നെ കുട്ടികളുടെ പേരിലേക്ക് വരുന്നതായിരിക്കും. കുട്ടികളുടെ ആരുടെയെങ്കിലും പേര് നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ ഇല്ലയെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരുടെയും പേരുകളിലേക്ക് എത്തി എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഷാഫിയും ഒരു 80s വൈബ് പിടിച്ച് പോയിട്ടുണ്ട്. ജിയാദിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓ കൊള്ളാലോ, ടെഡി ബർത്ത്ഡേയുടെ ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ട് സംഭവങ്ങളുമായിട്ട് കുട്ടീസ് ജോയിൻ ചെയ്യുന്നുണ്ട്. കൊള്ളാലോ, അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. ഹസ്ലിനും അനാവിയയുമാണ് കേട്ടോ, രണ്ടുപേരുടെ കയ്യിലും ടെഡിയൊക്കെ ഉണ്ട്, രണ്ട് കളറിലുള്ള ടെഡി. ആയി, നല്ല രസമുണ്ട്, അടിപൊളി കേട്ടോ. അപ്പോൾ ടെഡി ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ആണെങ്കിൽ ആ ഫോട്ടോസൊക്കെ അയക്കും. നല്ല രസമുണ്ട്, രണ്ടുപേരും നല്ല ഒരുങ്ങി നല്ല മിടുക്കി കുട്ടികളായിട്ട്. ഹസ്ലിൻ ആൻഡ് അനാവിയ, ഞാൻ പേര് പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കൂ കേട്ടോ. അതോടൊപ്പം തന്നെ ഈ സമയത്ത് ആസിഫ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഷമാൽ റോഡ് ഭാഗത്തേക്ക് പോകുന്ന ആളുകളൊന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ആസിഫിൻ്റെ മെസ്സേജ്. ട്രാഫിക് സ്റ്റാൻഡ് സ്റ്റിൽ ഓൺ ഷമാൽ റോഡ് കമ്മിങ് ഫ്രം തുമാമ എന്നാണ് ആസിഫ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജോൺ ടിയുടെ അക്കൗണ്ടിൽ നിന്നുള്ള മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അനീസിൻ്റെ അക്കൗണ്ടിൽ നമ്മുടെ അലിയാന, ഐസ, ഫാത്തിമ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസമായും തോന്നുമല്ലേ നിങ്ങളുടെ ഫോട്ടോ വന്നിട്ട്, എന്നാലും ഇന്നൊരു ഫോട്ടോ എത്തിയിട്ടുണ്ട്, അടിപൊളി ഒരു ഫോട്ടോ എത്തിയിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയും സമയം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഉള്ളൊരു സ്പെഷ്യൽ സ്പെഷ്യൽ സ്നേഹം പറഞ്ഞുകൊണ്ട് നമ്മളുടെ റൈറ്റ് ആൻസറിലേക്ക് വരേണ്ട സമയമാണ്. സുഡോക്കുവിൻ്റെ പഴയ പേരെന്താണ് എന്നുള്ളതായിരുന്നു നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്പർ പ്ലേസ് എന്നുള്ളതാണ് കേട്ടോ. സുഡോക്കുവിൻ്റെ ആദ്യ സമയത്തെ പേര് നമ്പർ പ്ലേസ് എന്നുള്ളതാണ്, പിന്നീടാണ് സുഡോക്കു എന്ന് പറയുന്ന പേരിലേക്ക് അത് മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അപ്പൊ ഇനിയും ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്, പക്ഷേ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് അക്കു ആദു. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സേറ കുട്ടിയാണ്. ഗുഡ് മോർണിംഗ് ഗോയിങ് ടു ഭവൻസ് എന്ന് പറഞ്ഞിട്ട് സേറ ഡിറക് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ജോൺ ടി ആണ്. ഇവ എലിസ്, ഓക്കെ പ്ലീസ് മെൻഷൻ നെയിം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇവ കുട്ടിയുടെ മെസ്സേജ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഇവ. ഇവ കുട്ടിക്ക് ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഹായ് നിസ, ഗുഡ് മോർണിംഗ്. 80s ഫോട്ടോ ഞാൻ മാത്രം ചെയ്തില്ല. അതെന്താണ് നൌഷാദ് ചെയ്യാതിരുന്നേ? ചുമ്മാ ഒന്ന് ട്രൈ, രസമല്ലേ? നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നും. ഓക്കെ, ചുമ്മാ ഒന്ന് ട്രൈ. നെക്സ്റ്റ് വിജീഷ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ രാംദേവും സ്വാസ്തികയുടെയും പേരൻസിൻ്റെ ഫോട്ടോ ആണ്. ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് 80s വിജീഷ് ആൻഡ് ലിജിഷ. ഓ, അടിപൊളി തകർപ്പൻ. ഓക്കെ, ബിനു റാഫേലിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. ഇന്ന് ഓൺലൈൻ ക്ലാസ് ആണല്ലേ. ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ഓൾ ബൈ ഹെലൻ. മൈ ക്രാഫ്റ്റ് വർക്ക് വിത്ത് കോക്കനട്ട്. ഓ, കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ ഹെലൻ. എന്താ, രണ്ട് നമ്മുടെ ചിരട്ട വെച്ചിട്ട് ഉള്ളൊരു ആർട്ട് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ചെടി വെച്ചിട്ടുണ്ട്, എനിക്ക് പനിക്കൂർക്കയൊക്കെ പോലെ എനിക്ക് തോന്നിട്ട്. അതെന്താണ് ചെടി എന്ന് എനിക്ക് പിടികിട്ടില്ല. എന്തായാലും ഭയങ്കര രസമായിട്ടൊരു ഒരു മുഖമൊക്കെ പോലെ, ഒരാളുടെ മുഖം പോലെ തന്നെ രണ്ട് ചിരട്ട വെച്ചിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹെലൻ. അടിപൊളിയായിട്ടുണ്ട് ഹെലൻ. അപ്പോൾ ഇനിയുള്ള ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഗംഭീരമായിട്ട് ചെയ്യൂട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇതുപോലത്തെ പരീക്ഷണങ്ങളൊക്കെ തുടരട്ടെ എന്നുകൂടി പറയുന്നു. നമ്മുടെ ഇയാൻ, ഇവ, ഇസ ജോയിൻ ചെയ്യുന്നു, അവർക്ക് മോർണിംഗ് പറയുന്നു. ലേജുവിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അവരുടെ ഫുൾ ഫാമിലി തകർപ്പനായിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ഫോട്ടോയിലേക്ക് വന്നിട്ടുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ നേരെ അടുത്തൊരു കിടുക്കാച്ചി പാട്ടിലേക്ക് പോകണം, അടിപൊളിയൊരു പാട്ടിലേക്ക് പോകണം. കാരണം ഈ ഒരു ഓണം ടൈമിൽ, കഴിഞ്ഞ ഓണം ടൈമിൽ വളരെയധികം ട്രെൻഡിങ്ങിലേക്ക് വന്ന ഒരു പാട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. മലയാളവും തമിഴും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഒരു ഒരു അടിപൊളി പാട്ടായിരുന്നു. ആ ഒരു അടിപൊളി പാട്ടിലേക്ക് മോർണിംഗ് സവാരി.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
5: Malabar Golden Diamonds Morning Safari.
6: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
7: in association with
8: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
9: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
10: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: ഹായ്, ഞാൻ കൈലാസ് മേനോൻ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ചെന്നൈ ബീറ്റ്സ്.
3: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
4: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സെപ്റ്റംബർ 9-ാം തീയതി ബുധനാഴ്ച ദിവസമാണ്. സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ജെന്നിസ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല ഫോട്ടോസും, എനിക്കൊന്ന് 80s trend ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, കാരണം ഇനിയും ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈസൂൻ്റെ മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ആളുടെ ഒരു തകർപ്പൻ വീഡിയോയിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഫൈസിൽ, ഗുഡ് മോർണിംഗ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചിലപ്പോൾ അറിവിനേക്കാൾ വലുതാണ് നല്ല പെരുമാറ്റം. കാരണം ജീവിതത്തിൽ അറിവ് പരാജയപ്പെടുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ പെരുമാറ്റത്തിന് എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ടാണ് ഫൈസൽ വലപ്പാടിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഷംല അബ്ദുൽ കരീം മെസ്സേജ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. വിഷസ് ബിലേറ്റഡ് ആനിവേഴ്സറി വിഷസ് ടു അവർ ഡിയർ ഉമ്മ ഉപ്പ ഓൺ എസ്റ്റർഡേ. ഇന്നലെ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പം അവർക്ക് ഇന്ന് വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായിട്ട് ടുഡേ വിഷിംഗ് ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയറസ്റ്റ് സഹല ടുഡേ. ഓക്കെ ഓക്കെ, എല്ലാവിധ ആശംസകളും നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ബിലേറ്റഡ് ആനിവേഴ്സറി വിഷസ് പറയുന്നു. കൂടെ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സഹലയ്ക്കുള്ള സ്നേഹം നിറഞ്ഞ ആശംസകൾ കൂടി നൽകുന്നു. അപ്പോൾ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ബിലേറ്റഡ് വിഷസ് കേട്ടോ. കൂടെ തന്നെ ഇതാ ഹാപ്പി ബർത്ത്ഡേയും വിഷ് ചെയ്യുന്നു.

അഷ്കർ പി ഹംസയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിസ, എന്താണ് വിശേഷങ്ങൾ? ദൈവിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നല്ലോ. മോർണിംഗ് സവാരിക്കൊപ്പം ഞങ്ങളും കൂടെ കൂടുന്നുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും കൂടെ വേണം. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ സ്വന്തം അസീഖയുടെ ബർത്ത്ഡേ ആണ്. വിഷയാണ്, ഓ തീർച്ചയായിട്ടും വിഷയാലോ അസീസ്ക എന്നാണ് അല്ലേ. ഓക്കെ, എല്ലാ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ടീം ഫോക്കസ് മെഡിക്കൽ സെന്ററിലെ എല്ലാ സ്റ്റാഫിനും നല്ലൊരു ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ കൂടുന്നത് ഷിഹാബ്, സനലീഷ്, അൻസ, നഹ, മിസാജ, സോണിയ എല്ലാവരും ചേർന്നിട്ടാണ് ആ ഒരു സ്പെഷ്യൽ വിഷസ് അസീസ് അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന് നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ വിഷസ്.

ഇന്ന് നമ്മുടെ സ്വാസ്തികയുടെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണ്. ടുഡേ സ്വാസ്തിക ഈസ് ഹാവിംഗ് ഓണം സെലിബ്രേഷൻ അറ്റ് ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ. അപ്പോൾ ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം, കാരണം ഒരു ഓണം ഡാൻസിന് വേണ്ടിയിട്ടൊക്കെ പെർഫോം ചെയ്യാനായിട്ട് റെഡിയാണ് എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും നമ്മളുടെ സ്വാസ്തിക അടിച്ചു പൊളിക്കൂ, തകർപ്പനായിട്ട് നിങ്ങളുടെ സെലിബ്രേഷനൊക്കെ പോകട്ടെ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇഷാനി ആൻഡ് ഇത്തൽ പ്രവീണാണ്, നോബൽ സ്കൂളിൽ നിന്നാണ് അവരുടെ ഗുഡ് മോർണിംഗ് ഉള്ളത്. ആന്റണി സിജു ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് പ്രമോദിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഷിഹാബ്, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഈ ഫോട്ടോയിലെ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് ഷിഹാബ് മാളയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഷിഹാബ് ഞാനൊന്ന് കേട്ട് നോക്കട്ടെ കേട്ടോ. നെക്സ്റ്റ് അനുരാജ് കൊല്ലമാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. വെരി വെരി ഗുഡ് മോർണിംഗ് അനുരാജിനും, വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞുകൊണ്ട്. എനിക്കിന്നൊരു ചെറിയ കാര്യം ചോദിക്കാനായിട്ടുണ്ട്. ഞാനിങ്ങനെ വായിച്ചു പോയൊരു സംഭവമാണ് കേട്ടോ. വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തായാലും നിങ്ങളുടെ അടുത്തുകൂടി ഒന്ന് ഷെയർ ചെയ്ത് നമുക്ക് ഒന്ന് ചോദ്യമായിട്ട് ചോദിച്ചൊക്കെ പോകാം എന്ന് വിചാരിക്കുകയായിരുന്നു. ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പോയ സമയത്ത് കണ്ടൊരു സംഭവമാണ് സോഫ്റ്റ് സേവിങ് എന്ന് പറയുന്നൊരു സംഭവം. എന്താണ് ഈ സോഫ്റ്റ് സേവിങ്? അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുൻപായിട്ട് അനീസ് എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറയുന്നു എന്നിട്ട് അനീസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അർഷദ് ഗുഡ് മോർണിംഗ് പറയുന്നു. ആളുടെ ഫോട്ടോയും 80s വൈബ് ഫോട്ടോയും ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലെയൊക്കെ ഫോട്ടോസ് അയക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇന്നും ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അയക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനുശേഷം നമുക്ക് സോഫ്റ്റ് സേവിങ് എന്താണ്, ഇങ്ങനെ ഒരു ട്രെൻഡ് ഇങ്ങനെ വരുന്നുണ്ട്, ഇതെന്താണ് സംഭവം എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിന് മുൻപായിട്ട് നമ്മൾ ഈ മണിക്കൂറിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് പോവുകയാണ്. മധുര നൊമ്പരക്കാറ്റ് എന്ന സിനിമയിലെ പാട്ട്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഹലോ എവ്രി വൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാൻ റഹ്മാൻ.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸில் நின்றுள்ள ஓரோ ஜுவல்லரி பீஸுகளும் எத்திக்கலி சோர்ஸ்ட் ஆன. அதோடொப்பம் மலபார் ப்ராமிஸ் நல்குன கம்ப்ளீட் ட்ரான்ஸ்பரன்சியும்.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream, dream bigger. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
5: Just feel like you're home.
6: Studio Glocal സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. നമ്മുടെ ട്രെൻഡ് കഴിയുന്നില്ല കേട്ടോ. അടുത്തടുത്ത ഫോട്ടോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അൻസിൽ അതാ ഇങ്ങനെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നെഹ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ലെഫ്റ്റ് സൈഡിലുള്ളത് ആൽബിൻ, റോജി ആൻഡ് ആൽബിൻ ആൻഡ് ആൽബർട്ട്, പിന്നെ ഞാനും ഞാൻ റോബിൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ആ ഒരു അടിപൊളി ഫോട്ടോ എനിക്ക് നെഹാൻ ആഡം റോബിൻ എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് റംഷീദ്, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഫൈസൽ വലപ്പാടിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജിലേക്ക് ഞാൻ എത്തുകയും കുറച്ച് സമയം മുൻപ് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിലൊന്ന് കയറിപ്പോയ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഷഹബാസ് അമൻ, അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഒരു 28 മിനിറ്റ് മുമ്പ് വന്നിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്, കമ്മിങ് ടു ഖത്തർ ആഫ്റ്റർ എ ലോങ് ടൈം. കുറച്ച് ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഖത്തറിലേക്ക് എത്താനായിട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ മനോഹരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മ്യൂസിക്കൽ നൈറ്റ് ഉടൻ തന്നെ സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് നിങ്ങളിങ്ങനെ ഓർമ്മപ്പെടുത്തി പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ സ്പെഷ്യലി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ ഷഹബാസ് അമൻ ആ ഒരു മ്യൂസിക്കൽ ഷോ നമുക്ക് അരികിലേക്ക്, ആ ഒരു മ്യൂസിക്കൽ എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ളൊരു നൈറ്റാണ്, ഒരു മ്യൂസിക്കൽ നൈറ്റ് നമുക്ക് അരികിലേക്ക് വരാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇവൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കൽ നൈറ്റിന് നിങ്ങൾക്കൊരു നല്ല പേരിടാം. ആ ഒരു പേര് നിർദ്ദേശിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജിലൂടെ നിങ്ങളുടെ സജഷൻസ് അയക്കാം കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് ഷഹബാസ് അമൻ ഷോയ്ക്ക് ഒരു പേരിടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പേരായിരിക്കും സജസ്റ്റ് ചെയ്യുക? ഒരുപാട് സജഷൻസ് ഇന്നലെ ഒക്കെ ആയിട്ട് നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്, നിങ്ങൾക്ക് മെസ്സേജിലൂടെ അത് അറിയിക്കാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് ഇപ്പം തന്നെ മെസ്സേജ് ചെയ്തോളൂ. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിക്കുന്ന ആളെ കാത്ത് സമ്മാനങ്ങളും വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സമ്മാനവും വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തി പോകുന്ന സമയമാണ്. റംഷീദ് ദ ഫോട്ടോ അയക്കുന്നുണ്ട്. ആളുടെയും ഒരു 80s വൈബിലുള്ള ഒരു അടിപൊളി ഫോട്ടോ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെ വായിച്ചു പോയ ഒരു സംഭവമായിരുന്നു സോഫ്റ്റ് സേവിങ് എന്ന് പറയുന്ന സംഭവം. ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഫ്റ്റ് സേവിങ് എന്ന് പറയുന്ന ഒരു ഒരു ട്രെൻഡാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പണം മാറ്റിവെക്കുക അല്ലെങ്കിൽ സ്വരുക്കൂട്ടി വെക്കുക എന്ന് പറയുന്ന നമ്മളുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പറഞ്ഞപോലെ തന്നെ ഭാവിയിലെ ആവശ്യങ്ങൾക്കായിട്ട് കഠിനമായിട്ട് പണം സ്വരുക്കൂട്ടി വെക്കുന്ന ആ ഒരു രീതിക്ക് മാറ്റം വരുത്തിക്കൊണ്ട്, അതായത് മാനസിക സന്തോഷത്തിനും സമാധാനത്തിനും മുൻഗണന നൽകുക എന്ന് പറയുന്ന ആ ഒരു തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് പുതിയൊരു ഒരു ഒരു സാമ്പത്തിക ട്രെൻഡ് തന്നെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേരാണ് സോഫ്റ്റ് സേവിങ് എന്ന് പറയുന്ന ഒരു പേരിലാണ് ഇത് എത്തിയിട്ടുള്ളത്. അതായത് ഭാവിയിലെ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇന്നത്തെ ജീവിതം കഷ്ടപ്പെട്ട് ഒഴിവാക്കുന്നതിന് പകരം ഇപ്പോഴത്തെ ജീവിതം ആസ്വദിക്കാനായിട്ട് പണം ചെലവഴിക്കാൻ ഇത് ആളുകളെ പ്രേരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സോഫ്റ്റ് സേവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണവും ദൂർത്തടിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല വരുന്നത്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഒരു അടിയന്തര ആവശ്യങ്ങൾക്കുള്ള എമർജൻസി ഫണ്ടിനുള്ള ആ ഒരു തുകയും ചെറിയ തോതിലുള്ള നിക്ഷേപങ്ങളും മാറ്റിവെക്കുമെങ്കിലും നമ്മൾ പണ്ടോട്ടേ ശീലിച്ചു വരുന്ന വലിയ രീതിയിലുള്ള കഠിനമായിട്ടുള്ള ബജറ്റിങ്ങും അല്ലെങ്കിൽ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടും ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനായിട്ട് ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചിലവഴിക്കുക എന്ന് പറയുന്ന ഒരു തിയറിയിലാണ് ഈ ഒരു സോഫ്റ്റ് സേവിങ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുള്ളത്. ആക്ച്വലി ആ ഒരു സോഫ്റ്റ് സേവിങ് എന്ന് പറയുന്ന രീതിയാണോ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കഠിനമായിട്ട് അധ്വാനിച്ച് വലിയ ബജറ്റിങ്ങിലോടുകൂടി പോയി വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലിങ്ങനെ പോയി നമ്മൾ പണം സേവ് ചെയ്ത് വെക്കുന്നതാണോ എന്നുള്ളത്, ഇപ്പോഴത്തെ സന്തോഷങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊക്കെ വേണ്ടി പണം ചെലവഴിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണോ നല്ലത്, പഴയ രീതിയാണോ പുതിയ രീതിയിലുള്ള സേവിംഗ് പരിപാടികളാണോ ഏറ്റവും നല്ലത്? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. 444-9170 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. അതെല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയക്കാം 500-00-917 എന്ന നമ്പറിലേക്ക്. സോഫ്റ്റ് സേവിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ സാമ്പത്തിക ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഴയ രീതിയിലുള്ള കഠിനമായിട്ട് അധ്വാനിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സേവ് ചെയ്യുന്ന രീതിയല്ല, നമ്മുടെ ഇഷ്ടങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് നമ്മൾ സേവ് ചെയ്യുന്നൊരു ഒരു രീതിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഈ ഒരു സോഫ്റ്റ് സേവിംഗ് പോലുള്ള സംഭവങ്ങളാണോ നല്ലത്, അതല്ല നമ്മൾ നേരത്തെ തന്നെ കേട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ കണ്ട് വന്നിട്ടുള്ള ആ ഒരു സേവിംഗ് രീതി തന്നെയാണോ നല്ലത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം, അല്ലെങ്കിൽ എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 444-9170 എന്ന നമ്പറിലേക്ക് ഇപ്പം തന്നെ വിളിക്കാം. ശ്രീയ ഘോഷാൽ പാടിയൊരു പാട്ടാണ് വരുന്നത്, ജബ് വി മെറ്റ് എന്ന മൂവിയിലെ ഒരു നല്ല പാട്ടിലേക്ക്, മോർണിംഗ് സവാരി. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Chennai Beats.
7: Tamil. Head of the hour.
8: In the art of Podhumar Kulanda.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
2: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
3: തീർച്ചയായും ചോദിച്ചോളൂ.
4: അതെ, എന്റെ കല്യാണ പ്രേരിക്കും നടക്കുക.
3: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
4: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
5: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
6: ഞാൻ മണിയമ്പിള രാജു.
7: മല മല മല കുഞ്ഞിന്റെ പേര് മല.
8: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സിനോ 91.7 FM. കേട്ടു.

0: എല്ലാവരുടെയും നല്ല നല്ല അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മളൊരു ചെറിയൊരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു വരുന്ന ഒരു സമയമായിരുന്നു. ഞാനിങ്ങനെ വായിച്ചു പോയൊരു സംഗതി നിങ്ങളുടെ അടുത്ത് കൂടി ഒന്ന് ഷെയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. സോഫ്റ്റ് സേവിങ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എല്ലാവരും പണ്ട് കാലം മുതലേ കേട്ടിട്ടുള്ള സ്റ്റൈൽ ഓഫ് സേവിങ് അല്ല, അതിന് പകരമായിട്ട് നമ്മുടെ ഇൻട്രസ്റ്റുകൾക്കും നമ്മളുടെ ഇഷ്ടങ്ങൾക്കും ഒക്കെ പണം ചെലവഴിക്കുക, അതോടൊപ്പം തന്നെ എമർജൻസി ഫണ്ട് പോലുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സോഫ്റ്റ് സേവിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിങ്ങനെ ചോദിച്ചു വന്നത്. അപ്പോൾ ഏതാണ് നല്ലത്? നമ്മൾ കാലങ്ങളായിട്ട് കണ്ട് വന്നിട്ടുള്ള രീതിയിലുള്ള ആ ഒരു സേവിങ് രീതിയാണോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സോഫ്റ്റ് സേവിങ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള ആ രീതി ഫോളോ ചെയ്യുന്നതാണോ നല്ലത്, ഏതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് നമ്മളിങ്ങനെ സംസാരിച്ചു വന്നത്. പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളുടെ കൂടെ ആദ്യം ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് രാജേഷ് ആളൂർ അദ്ദേഹമാണ്. അദ്ദേഹം എപ്പോഴും ഇതുപോലെ തന്നെ നമ്മളുടെ നല്ല നല്ല ടോപ്പിക്സ് ഒക്കെ വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ പോയിന്റ് അദ്ദേഹം ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഇന്നും അദ്ദേഹം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്.
1: ഹായ് നിസ, ഗുഡ് മോർണിംഗ്. സുപ്രഭാതം. എന്നത്തെയും പോലെ ഒരു നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ തോട്ട്സിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റുമായിട്ടാണ് നിസ ഇന്ന് വന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് കോൾഡ് സോഫ്റ്റ് സെയിൽ, I would like to call it as intelligent sale. Nisa, nammude requirements oru manushyante requirements inde endakkana requirements ennu maarikondirikkum kalagalangalayittu namukku pandu vastram paarpidam bhakshanam ennu parayunna saadhanam maarittu ippo there are so many other things. Appo nammude parents o allengil nammude grandparents o mundu murukki uduthu pani eduthu save eduthu നമ്മൾ ഇപ്പൊ എവിടെ ഇരിക്കുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന് ഉത്തരം കിട്ടും. നമ്മൾ അങ്ങനെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ പാരന്റ്സിന്റെ കൂടെ നമ്മൾ ഉണ്ടാവും. There are so many other reasons to come here and maybe അവരെ ഒന്നുകൂടെ സെർവ് ചെയ്യാനായിട്ട്, ബെറ്റർ ആയിട്ട് സെർവ് ചെയ്യാനായിട്ട് ആയിരിക്കാം. പക്ഷെ അവരെ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കും. They devoted പണിയെടുത്ത് കഷ്ടപ്പെട്ട് നല്ലതാണ്. They devoted the life for us. അപ്പം അതൊരു ഭയങ്കരമായിട്ട് റീതിങ്ക് ചെയ്യേണ്ട ഒരു കേസാണ്. വേറൊരു പോയിന്റിലേക്ക് കൂടി ഈ ഒരു സാഹചര്യത്തില് ഇപ്പൊ നമ്മള് ഇതേപോലെ തന്നെ കഷ്ടപ്പെട്ട് കുറെ സേവ് ചെയ്ത് വെച്ച് കുറെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഹൂസ് ഗോയിങ് ടു ടേക്ക് കെയർ അബൌട്ട് അവർ അസെറ്റ്സ്? നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തതൊക്കെ ആരാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ മക്കളാണ്. ചിന്തിക്കേണ്ട വിഷയമല്ലേ? നമ്മുടെ കുട്ടികൾ അവരുടേതായ ലോകം അവർക്ക് വൈഡറായിട്ട് തുറന്നു കിടക്കുമ്പോൾ അവര് നമ്മുടെ ഇട്ടാവട്ടത്തിനകത്ത് നമ്മുടെ സെറ്റിലിനകത്ത് അവരെ കൊണ്ട് ഇടണം. അപ്പോ ഇറ്റ്സ് കോൾഡ് ആസ് ഇന്റലിജൻസ് സേവിങ്. അങ്ങനെയാണ് എനിക്ക് വിളിക്കാൻ ആവശ്യം. നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിച്ചു തീർക്കാനല്ല, നന്നായിട്ട് ജീവിച്ചു തീർക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ സാറ്റിസ്ഫൈ ജീവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സാറ്റിസ്ഫാക്ഷൻ നമ്മളുടെ ഭാഗമായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് പറ്റും. സോ ഇൻസ്റ്റെഡ് കോളിംഗ് യു കോൾഡ് അസ് വാട്ട് എവർ ദ സേവിങ് മേ ബി ഐ വുഡ് ലൈക്ക് ടു കോൾ ഇന്റലിജൻസ് സേവിങ്. താങ്ക് യു നിസ ഫോർ ദ ടോപ്പിക്.
0: രാജേഷ് ആളൂർ അദ്ദേഹമായിരുന്നു. വളരെ കുറേ അധികം പോയിന്റ്സ് അദ്ദേഹം ഷെയർ ചെയ്തു. അതിൽ പെട്ടെന്ന് ഇപ്പം അദ്ദേഹം പറഞ്ഞതിൽ നിന്നും എൻ്റെ മൈൻഡിലേക്ക് വന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ രീതി മാറി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ പോലെ മുണ്ട് മുറുക്കി എടുത്ത് സേവ് ചെയ്ത് നിന്ന ഒരു സമയത്തിൽ നിന്നും നമ്മളുടെ രീതികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത്. നമ്മളിപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പാല്, പത്രം, വൈഫൈ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു സംഭവം ആഡ് ചെയ്യപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ സോഫ്റ്റ് സേവിങ് എന്നുള്ളതിനേക്കാൾ പകരമായിട്ട് ഇന്റലിജൻസ് സേവിങ് എന്നുള്ള രീതിയിലേക്ക് പറയുന്നതും അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ലൈഫിനെ ഒന്ന് മാറ്റിയെടുക്കുന്നതും വളരെ വളരെ നല്ലതായിരിക്കും. അതോടൊപ്പം പറഞ്ഞ മറ്റൊരു പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതൊരു സൈഡിലുണ്ട്. അതോടൊപ്പം തന്നെ നന്നായിട്ട് ജീവിക്കുക, നമ്മളെ തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ ചുറ്റുമുള്ള ആളുകളും ആ ഒരു സംതൃപ്തിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയും ആ ഒരു സംതൃപ്തിയിലേക്ക് എത്തും എന്നുള്ള ഒരുപാട് നല്ല പോയിന്റുകൾ ആൾ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക്, 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 5000917 എന്ന നമ്പറിലേക്ക്. നമ്മളുടെ പരമ്പരാഗത രീതിയിലുള്ള അല്ലെങ്കിൽ പഴയ രീതിയിൽ തന്നെയുള്ള ഒരു സേവിങ് സ്റ്റൈലിലേക്കാണോ നമ്മൾ പോകേണ്ടത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു ഇൻ്റലിജൻ്റ് സേവിങ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നതാണോ, അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് നമ്മുടെ മാറ്റങ്ങൾക്കനുസരിച്ച് സേവിങ്സിൻ്റെ രീതിയിലും അല്ലെങ്കിൽ എങ്ങനെ സേവ് ചെയ്യണം, ഏത് തരത്തിൽ നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ടോ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കുക കേട്ടോ, 444-9917 എന്ന നമ്പറിലേക്ക്. പ്രിയ പ്രശാന്ത് ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, യാത്ര ചെയ്ത് പോകുന്ന ആളുകളൊന്ന് ശ്രദ്ധിച്ചോളൂ. കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ് ഒരു 7:37 ആള് മെസ്സേജ് അയച്ചത്, ഷമാൽ റോഡ് ടുവേർഡ്സ് അൽസദ് ഹെവി, നല്ല ട്രാഫിക് ഉണ്ട് ആ ഒരു ഭാഗത്ത്, തുബാമ സ്റ്റേഡിയം സൈഡിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകളൊന്ന് ഇക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ അടുത്ത പാട്ടിലേക്കും എത്താനായിട്ട് പോകുന്നത്. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ടും വെയിറ്റിംഗ് ആണ്. ബോഡി ഗാർഡ് മൂവിയിലെ ഒരു നല്ല പാട്ട് വരുന്നുണ്ട്. സമയം 7 കഴിഞ്ഞ് 42 സെപ്റ്റംബർ 9 ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കൂട്ടുകൂടാം.

നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിന് കൂടുതൽ ലാഭകരമാകാം. നെസ്റ്റോയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. Radio Suno 90.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
2: തീർച്ചയായും, ചോദിച്ചോളൂ.
1: അതെ, എന്റെ കല്യാണം പ്രേരിക്കാൻ നടക്കുക.
2: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
2: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റ് ടീം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at m4mari.com.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: सुनो अपडेट्स
1: सुनो अपडेट्स लेके स्वागत अपडेटുകളുമായി നിസ ദോഹ ജ്വല്ലറി ആൻഡ് വാച്ചസ് എക്സിബിഷൻ സെപ്റ്റംബർ 28 ആരംഭിക്കും. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 3 വരെ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലായിരിക്കും പ്രദർശനം നടക്കുക. പരമ്പരാഗത അറബ് പൈതൃകവും പെരുമയും ഖത്തറിന്റെ സംസ്കാരവും പാരമ്പര്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകി അന്താരാഷ്ട്ര ഫാൽക്കൺ എക്സിബിഷന് തുടക്കമായി. വിവിധ ഇനം ഫാൽക്കൺ പക്ഷികളുടെ പ്രദർശനവും വിൽപ്പനയും ഫാൽക്കൺ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പ്രദർശനവും ഒരുക്കി സുഹൈൽ ഫാൽക്കൺ മേള ഇന്റർനാഷണൽ ഹണ്ടിംഗ് ആൻഡ് ഫാൽക്കൺ എക്സിബിഷൻ 12 വരെ ഖത്താറ കൾച്ചറൽ വില്ലേജിൽ നടക്കും. മേളയുടെ 10 പതിപ്പാണ് ഇത്തവണത്തേത്. നോർവീജിയൻ സൂപ്പർ താരം എർലിംഗ് ഹാലണ്ടിന്റെ ഇരട്ട ഗോൾ മികവിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിജയത്തുടക്കം.
0: സുനോ അപ്ഡേറ്റ്സ്.
2: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
3: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152 ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഹായ്, ഞാൻ ഹരിശ്രീ അശോകൻ.
5: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മൂവിയില് കപിൽ കപിലൻ പാടിയ പാട്ടായിരുന്നു അത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ 19 മിനിറ്റാണ്. സെപ്റ്റംബർ 9 ബുധനാഴ്ച ദിവസമാണ്. ഇന്ന് നമ്മൾ ഇങ്ങനെ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്ന കാര്യം സോഫ്റ്റ് സേവിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ കുറിച്ചാണ്. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട് മുണ്ട് മുറുക്കി ഉടുത്ത് അല്ലെങ്കിൽ അത്രമാത്രം കഷ്ടപ്പെട്ട് നമ്മൾ സേവ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിന്ന് മാറി നമ്മളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സേവിംഗ് രീതി, അതിനാണ് ഈ സോഫ്റ്റ് സേവിംഗ് എന്ന് പറയുന്നത്. അതൊരു പുതിയ ട്രെൻഡായിട്ടൊക്കെ മാറുന്നു എന്നിങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത സമയത്ത് പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല പല അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തു. അതിനൊരു സോഫ്റ്റ് സേവിംഗ് എന്നതിനേക്കാൾ ഉപരിയായിട്ടൊരു ഇൻ്റലിജൻസ് സേവിംഗ് എന്നുള്ള പേരായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കൂടി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ഇക്കാര്യത്തിലുള്ള അഭിപ്രായം ഷെയർ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. എന്താ അഭിപ്രായം?
1: എന്റെ അഭിപ്രായത്തിൽ സോഫ്റ്റ് സേവിംഗ് ആണ് ബെറ്റർ. വൈ? ബിക്കോസ് നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലാന്നല്ല, പക്ഷെ അത് നമ്മൾ സേവ് ചെയ്ത് വെച്ചുകൊണ്ടേ ഇരുന്നാല് ആ പൈസ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് നമ്മളും കൂടെ അത് അനുഭവിച്ച് അതിന്റെ ഒരു എന്താ പറയാ ഫലം നമുക്കും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ സേവ് ചെയ്ത് ശരി നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു കുറെ കാലം കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും, പക്ഷെ ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കി എനിക്കായിട്ടൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് എന്തായാലും വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ നിസ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ കുറച്ച് പൈസ നമ്മൾ എന്തായാലും വെക്കണം. ബിക്കോസ് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള പൈസ എന്തായാലും നമ്മുടെ കയ്യിൽ വേണം. പ്ലസ് അതിന്റെ കൂടെ നമ്മൾ കഷ്ടപ്പെടുന്നതിന് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാനും അതിപ്പോ യാത്രകളാണെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിലാണെങ്കിലും അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് ആ ഒരു ഹാപ്പിനെസ്സും വരുമ്പോഴ് അതൊരു നല്ലൊരു കാര്യമാണ്. എന്താന്ന് വെച്ചാല് ഇപ്പം ഞങ്ങളുടെയൊക്കെ മുമ്പുള്ള നമ്മുടെ പാരന്റ്സ് എല്ലാം ഉണ്ടാക്കി വെക്കും മക്കൾക്ക് എന്ന് പറയും, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളും അതേപോലെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് മക്കൾക്ക് എന്ന് പറയും. സോ അവരും അത് സ്പെൻഡ് ചെയ്തില്ല, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തില്ല, നമ്മളും അതേപോലെ അതും കൂടെ ചേർത്ത് പിന്നെ നമ്മളും കൂടെ ചേർത്ത് കൂട്ടി വെക്കും, അതും നമ്മളും സ്പെൻഡ് ചെയ്യേണ്ട നമ്മുടെ മക്കൾക്ക് കൊടുക്കും. അപ്പൊ അവരോടും പറയും ഇത് വെച്ചോ, നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഇത് യൂസ് ആവും എന്ന് പറഞ്ഞ് അവരെയും സ്പെൻഡ് ചെയ്യാൻ വിടാതെ വെക്കുന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ബട്ട് പിന്നെ ഒരു അറ്റ് സം പോയിന്റ് ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് അവരും യൂസ് ചെയ്തില്ല, നമ്മളും യൂസ് ചെയ്യുന്നില്ല, മക്കളെ യൂസ് ചെയ്യാൻ വിടുന്നില്ല. എന്റെ ഒരു അഭിപ്രായത്തില് നമ്മളും അത് നല്ലപോലെ, ഐ മീൻ നല്ലപോലെ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം തരുന്ന കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന പൈസകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുക, പ്ലസ് കുറച്ച് നമ്മുടെ എന്താ പറയാ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും റിട്ടയർമെന്റിന് വേണ്ടിയിട്ടും വെക്കുക, പിന്നെ ഉണ്ടെങ്കിലും മക്കൾക്ക് വേണ്ടി വെക്കുക. സോ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവര് പഠിച്ച് അവരുടെ ജോലി എടുത്ത് അവർക്ക് പൈസ വരുമ്പോൾ അവര് സ്പെൻഡ് ചെയ്തോളൂല്ലോ.
0: അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയവും കുറച്ച് കാശും ഒക്കെ ചെലവഴിക്കുക അല്ലേ?
1: തീർച്ചയായിട്ടും, ബിക്കോസ് നമ്മള് ഏൺ ചെയ്യുന്നത് തന്നെ നമുക്കും കൂടെ വേണ്ടിയിട്ട് ചിലവഴിക്കാനാണല്ലോ. അപ്പൊ അത് ഫുള്ള് നമ്മളിങ്ങനെ മാറ്റി വെച്ച് വന്നാല് ഒരു പോയിന്റിൽ നമ്മൾ ആലോചിക്കും ഇത്രയൊക്കെ ഞാൻ ഏൺ ചെയ്തു ബട്ട് എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് വരാൻ പാടില്ല.
0: താങ്ക് യു സോ മച്ച് മഞ്ജു.
1: ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ നിസ. ബൈ.
0: മഞ്ജു ആയിരുന്നു നമ്മളുടെ അടുത്ത് സംസാരിച്ചത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മഞ്ജുവിന്റെ അഭിപ്രായം മഞ്ജു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അബ്ദുൾ റൌഫിന്റെ മെസ്സേജ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. ആള് പറയുന്നത് അതിനെ എന്ത് പേരിട്ട് വിളിച്ചാലും, ഇപ്പൊ ഇന്റലിജന്റ് എന്നോ അല്ലെങ്കിൽ സോഫ്റ്റ് സേവിങ്ങോ ഏത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും സേവിങ് ഈസ് മസ്റ്റിങ് ബിഫോർ സ്പെൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജിൽ പറയാം. 5000 9171 എന്ന നമ്പറിലേക്ക്.

പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിരിക്കാണ്. റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഈ പാട്ടിന് ഇങ്ങനെ ഭയങ്കര ഭംഗിയാണ്, ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കായിരുന്നു. എ ആർ റഹ്മാൻ മ്യൂസിക് ആണ്, ഉണ്ണികൃഷ്ണനും എസ് ബി ബി പല്ലവി അങ്ങനെ എല്ലാവരും പാടി. ഭയങ്കര എന്താ പറയാ, ഭയങ്കര
0: പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. എന്തായാലും ആ ഫീലിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ഏകദേശം 87.6 ഓക്കെ, ഈ സമയത്ത് നമ്മളുടെ റേഡിയോ സുനോയുടെ അല്ലെങ്കിൽ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് മറ്റൊരു രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ച ഒരു ദിവസം കൂടിയാണ്.
1: തീർച്ചയായിട്ടും ഞാൻ അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ നീ വന്നിട്ട് അതങ്ങനെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കുകയായിരുന്നു.
0: എനിക്ക് ഇപ്പോഴും ആ ഒരു ഇന്നത്തെ ദിവസം 9 September എന്ന ദിവസം ബെഹ്റയിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നു. നമുക്ക് ഭംഗിയായിട്ടുള്ള ഒരു ടീമിനെ ലഭിക്കുന്നു, മനോഹരമായിട്ടുള്ള അവതാരകരെ ലഭിക്കുന്നു, മനോഹരമായ കണ്ടന്റുകൾ കൊടുക്കാൻ സാധിക്കുന്നു, മനോഹരമായ പാട്ടുകൾ നമ്മൾ നൽകുന്നു. അങ്ങനെ പെട്ടെന്ന് ബെഹ്റിന്റെ ഹൃദയത്തിലേക്ക് നമുക്കൊരു സ്ഥാനം കിട്ടി എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും. എന്തായാലും ഇന്ന് നമ്മുടെ ബെഹ്റിൻ സ്റ്റേഷൻ 1st anniversary നിറവിലാണ്.
0: അതെ,
1: തീർച്ചയായിട്ടും. ആ ഒരു സന്തോഷം വളരെ സ്നേഹത്തോടുകൂടി ഇവിടുന്നുള്ള സപ്പോർട്ടും, തീർച്ചയായിട്ടും നമ്മുടെ ഖത്തറിലുള്ള ഒരുപാട് ആളുകൾ അവിടെയും കേൾക്കും ഇവിടെയും കേൾക്കും. അങ്ങനെ നമ്മളൊരു എന്താ പറയാ, അങ്ങനെ ഒരു ഫാമിലി ആയിട്ടാണ് നമ്മളിപ്പോ റേഡിയോ സോണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും. അതിരുകളോ അതിർവരമ്പുകളോ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു സന്തോഷം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിലൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഇവിടെ കേട്ടാലും അവിടെ കേട്ടാലും ഒരുപോലെ തന്നെ ഇരിക്കും.
1: അതെ, തീർച്ചയായിട്ടും.
0: അതുപോലെയാണ് ഞങ്ങളുടെ മാനേജ്മെന്റ് ഞങ്ങളുടെ ആ ഒരു സ്റ്റേഷനെ പൊസിഷൻ ചെയ്തിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒരു ഭംഗി നിങ്ങളും ആസ്വദിക്കുന്നു എന്നുള്ളതിൽ നമുക്കും വളരെയധികം സന്തോഷം. ബെഹ്റിൻ സ്റ്റേഷനുള്ള നിങ്ങളുടെ വിശ്വസും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിലേക്കും ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ.
0: ഓക്കെ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അവിടുത്തെ എല്ലാ ടീം മെമ്പേഴ്സിനും കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുകയാണ്, ആശംസകൾ അറിയിക്കുകയാണ്. ഇനിയും ആ യാത്ര ഏറ്റവും മനോഹരമായൊരു യാത്രയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്.
1: തീർച്ചയായിട്ടും. എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും നമ്മളുടെ ഒരു വലിയ സ്നേഹം നമ്മൾ അറിയിക്കുന്നു.
0: തീർച്ചയായിട്ടും. അവിടെയുള്ള ഞങ്ങളുടെ ടീം മെമ്പേഴ്സ്, കിച്ചു സാർ ഞങ്ങളുടെ MD ആൻഡ് കോഫൗണ്ടർ, അദ്ദേഹമാണ് അവിടെ നേതൃത്വം നൽകുന്നത്.
1: തീർച്ചയായിട്ടും.
0: അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ ബോബി, അതോടൊപ്പം തന്നെ അച്ചൂസ്, ആജ്ഞ, അതുപോലെ തന്നെ ഹഫീസ്, ചിച്ചു, നന്ദ, ഒരു വലിയൊരു ടീം അവിടെ,
1: മനോഹരമായൊരു
0: ടീം അവിടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമായിട്ട് കൊണ്ട് നടക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും, ഒരുപാട് മുന്നോട്ട് പോകാൻ, ഒരുപാട് സക്സസ് ഉണ്ടാവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും.
0: ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന അമീർ സാർ.
1: അതെ, തീർച്ചയായിട്ടും. ഫുൾ ടീം, നമ്മളൊരു ടീമായിട്ട് അങ്ങനെ
0: കുടുംബമായിട്ട്
1: നിങ്ങളും നമ്മളും ഒക്കെ ചേരുന്ന ഒരു കുടുംബത്തിലൂടെ നമ്മളിങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സന്തോഷം, 1st anniversary സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോകുന്നത്. കൂടെ തന്നെ ഒരുപാട് പേര് ആ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ബെഹ്റിൻ സ്റ്റേഷനുള്ള 1st anniversary വിഷസിത ഇങ്ങനെ നമുക്ക് മെസ്സേജിൽ ഒരുപാട് പേര് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടാണ്
0: അടുത്ത മനോഹരമായ ഒരു പാട്ടിലേക്ക് പോകണം. ഈ പാട്ട് എല്ലായ്പ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ്. അവിടെയും
1: ഇവിടെയും
0: എവിടെയും ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മള് കേട്ട പാട്ട്,
1: ആ പാട്ടിലേക്ക് തന്നെ
0: എല്ലാ ആനിവേഴ്സറിയിലും നമ്മൾ
1: പ്ലേ ചെയ്യുന്ന
0: പാട്ട്. ഓക്കെ, സീനിയേഴ്സ് മൂവിയിലെ ആ മനോഹരമായ പാട്ടിലേക്ക് നമ്മൾ പോവാം.
1: കിടിലം പാട്ട്,
0: ഒരു സെലിബ്രേഷൻ, വൈബ് സെലിബ്രേഷൻ എല്ലാം

0: रेडियो सुनो 91.7 FM Qatar's favorite radio station.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്.
3: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
4: Hi, I'm Arjun Ashwagan.
5: You're listening to
4: Qatar's favorite radio, Radio Suno 91.7. Please get to go to it.
5: You're listening to Morning Safari. Morning Safari.
6: Only on Radio Suno 91.7 FM.
5: You are listening to Radio Suno 91.7.

0: റേഡിയോ സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: പുതിയൊരു ദിനം അതിനൊരു സ്വരം.

0: ജോബ് കുര്യൻ
1: ഒരുപാട് പേരുണ്ട്, പലരുടെയും ഫേവറേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ പാട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്.
2: ശരിക്കും ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പൊ ഇന്നലെ നമ്മള് ഫാൽക്കൺ ഫെസ്റ്റിവലിനും എക്സിബിഷനും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ മാറി വരാൻ പോകുന്ന ഒരു സമയമാണ്.
1: അതെ.
2: അപ്പൊ ഇനി ഖത്തറിൽ ഒരുപാട് ഇവന്റുകൾ വരും,
1: നടക്കും.
2: ഇപ്പൊ ഒരുപാട് ഇവന്റുകളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ലൈനപ്പ് ഒരുപാട് വരുന്നുണ്ട്, ഒത്തിരി ഇവന്റുകൾ നമ്മൾ വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക്
1: അപ്ഡേറ്റ്
2: ചെയ്യുന്നതായിരിക്കും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു മലയാളം അല്ലെങ്കിൽ ഇവന്റ് കമ്പനികള് നമ്മൾ മലയാളികൾക്ക് വേണ്ടിട്ട് ജോബ് കുര്യൻ ഇവിടെ ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ
1: അടിപൊളിയായിരിക്കും.
2: എങ്ങനെയുണ്ടാവും?
1: നമുക്ക് ശ്രമിച്ചാലോ.
2: ഞങ്ങൾ കട്ട സപ്പോർട്ട് വരാം. ആരെങ്കിലും റെഡി ആണോ?
1: തീർച്ചയായും. എന്നാലും ഗംഭീരമായിട്ട് ജോബ് കുര്യന്റെ പാട്ടുകൾ കേട്ട് വരുന്ന സമയമാണ്. ഇനിയിപ്പോ നേരെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോവാണ്.
2: ഓക്കെ, ഹൈഡ് ആൻഡ് സീക്കിലെ മൂന്ന് സൂചനകളിലേക്ക് പോവുകയാണ് കേട്ടോ.
1: ഓക്കെ, സിമ്പിൾ സൂചനകളാണ്. സിനിമ കിട്ടും എന്ന് കരുതുന്നു. ഈ സിനിമയിലെ ഒരു പാട്ടിൽ നമ്മുടെ ഫുഡിൽ ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്.
2: ഈ സിനിമ
1: വെറൈറ്റി സൂചന, എങ്ങനെ എനിക്ക് തന്നെ എന്നോട് തന്നെ അത്ഭുതമായി. ഇതൊക്കെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു?
2: ഈ സിനിമയിലെ ഒരു പാട്ടിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഫുഡിന്റെ,
1: അങ്ങനല്ല, ഈ സിനിമയിലെ ഒരു പാട്ടിൽ നമ്മൾ ഫുഡിൽ ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട്. 2002 റിലീസായ സിനിമയാണത്.
2: എന്നെ കൊണ്ടൊന്നും സാധിക്കുന്ന തോന്നുന്നില്ല.
1: ഓക്കെ, പിന്നുള്ളൊരു സൂചന, രവിശങ്കർ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ്, അല്ലെങ്കിൽ രവി.
2: രവി,
1: രവിശങ്കർ അല്ലെങ്കിൽ രവി ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ആർക്കും കിട്ടിയിട്ടില്ല.
2: സന്തോഷം. ഉത്തരം വരാതിരിക്കുമ്പോ
1: സാധാരണ ആൾക്കാർക്ക്
2: ചോദ്യം ചോദിച്ച് ഉത്തരം വരുമ്പോ
1: അടിപൊളി അടിപൊളി
2: മെസ്സേജ് വരുമ്പോ ഇത്രയും പേരെ ഞങ്ങളെ കേട്ടുല്ലോ എന്നൊക്കെയുള്ള ചിന്തയാണ്. ഉത്തരം വരാതിരിക്കുമ്പോ ഒരാൾ ഇരുന്ന്
1: ചിരിക്കുന്നു. ജെയിൻ ജോസ് അതല്ലാട്ടോ മൂവി. ജെയിന് ദുബായ് മൂവി ആണെന്ന് ചോദിക്കുന്നു. അല്ല, സമ്മർ ഇൻ ബത്ലഹേം അല്ല, AS എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് ഈ രണ്ട്. സമ്മർ ഇൻ ബത്ലഹേം പറയുന്ന അല്ലാട്ടോ.
2: നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ രക്ഷകൻ ഞാൻ വരും. അടുത്ത സൂചന വളരെ ലളിതാക്കിയിട്ട് നമ്മൾ വരുന്നു.
1: ക്വസ്റ്റ്യൻ പ്ലീസ്.
2: ചിലപ്പോൾ സിനിമയുടെ പകുതി വരെ പറഞ്ഞുതരും.
1: പകുതി പറയാനില്ല.
2: ഓക്കെ,
1: ഈ സിനിമയിലെ ഒരു പാട്ടിൽ നമ്മൾ ഫുഡിൽ ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2002 റിലീസായ സിനിമയാണിത്.
2: ഓക്കെ,
1: രവിശങ്കർ അല്ലെങ്കിൽ രവിയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര്. സന്തോഷ്, കറക്റ്റ് ഉത്തരം. സന്തോഷ് ഇന്നലെയും ആദ്യം തന്നെ റൈറ്റ് ആൻസർ അയച്ചു തന്ന ആളായിരുന്നു. ഇന്നും സന്തോഷ് സ്കോർ ചെയ്തു. രണ്ടു ദിവസമായിട്ട് സന്തോഷിന്റെ ദിവസമാണ് കേട്ടോ, സന്തോഷിക്കേണ്ട ദിവസമാണ്. റൈറ്റ് ആൻസർ, കറക്റ്റ് ആൻസർ.
2: സന്തോഷ് നമ്മുടെ വലയത്തിൽ പെട്ട് കഴിഞ്ഞു.
1: അരേന്യങ്ങളുടെ വീടല്ല അൻസൽ ഹബീബെ, അത്രയും നീളമുള്ള പേരല്ല. ഒറ്റ വാക്കുള്ള അല്ലേ, ഒറ്റ വാക്കിലുള്ള ഒരു സിനിമയാണ്. ഏതാണ് ആ ചിത്രം?
2: വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ കേട്ടോ. 500 ഞാനും ആലോചിക്കട്ടെ, ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരാം കേട്ടോ. ഒരു മിന്നൽ മുരളിയായി ഞാൻ ഉടനെ
1: എത്തുന്നു.
2: അതെന്താ എല്ലാവരും മമ്മൂക്ക പടത്തിന്റെ വലിയ പേര് പിടിച്ചു പോണേ?
1: അത് എനിക്ക് മനസ്സിലാവും. സഫ്വാൻ റൈറ്റ് ആൻസർ, മുർഷീദ് റൈറ്റ് ആൻസർ. ഓക്കെ, SDQ എന്നുള്ള അക്കൗണ്ടിൽ നിന്നൊരു പാട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്നാലും നിങ്ങളൊന്ന് അന്വേഷിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ശബ്ദ സൂചനയിലൂടെ ഇത് എളുപ്പമാക്കി തരാം.

0: ഫ്രീക്വൻസി.
1: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
4: Hi everyone, this is Ranjan Raj. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് FM സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just be

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: Action.
2: Mona Dinesha, Adi Mohamana, Adi Moham.
1: Horror.
3: Thanikku pogan anuvada illa.
1: Or drama.
4: Ente kudumbam, ente swargaraji.
1: Ishta genre idanengilum ivide to get ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
6: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: സമയം 9 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിരിക്കാണ് റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരി ആണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
8: ഗോകുൽ കൃഷ്ണയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗോകുൽ കൃഷ്ണ റൈറ്റ് ആൻസർ ആണ് അയക്കുന്നത്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ഗൂഗിൾ. കുറച്ചായി സുനോയിൽ മോർണിംഗ് സവാരി കേട്ടിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള, പക്ഷെ ഇന്ന് കേട്ടപ്പോ റൈറ്റ് ആൻസർ അയച്ചു. അതാണ്
7: കേൾക്കാതിരിക്കരുത്, എപ്പോഴും.
8: ഓക്കെ, അത് കുഴപ്പമില്ല, നമ്മളുടെ ഒരു സമയത്തിനും സൗകര്യത്തിനും ഒക്കെ അനുസരിച്ചല്ലേ.
7: നമ്മളിവിടെ ഉണ്ട്,
8: ഞങ്ങളിവിടെ ഉണ്ടാവും. അതാണ്. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് മെസ്സേജ്. ജാസിർ ഹുസൈൻ ചോദിക്കുന്ന നമ്മൾ എന്നുള്ള സിനിമയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ അല്ല, ശബ്ദ സൂചന കൊടുത്താലോ? അപ്പൊ ഒരു കുഞ്ഞു ശബ്ദ സൂചന ഞങ്ങൾ ഇപ്പൊ കേൾപ്പിക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സിനിമ പെട്ടെന്ന് പിടികിട്ടുന്നതായിരിക്കും.
7: ഓക്കേ.

0: ഓക്കേ, അപ്പോ ഇത് ഒരു സൂചനയാണ്, ഒരു ശബ്ദ സൂചനയാണ്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴാണ് കേട്ടു തുടങ്ങിയത്. റൈറ്റ് ആൻസർ സജ്ജത്, ഒന്നും പറയാനായിട്ടില്ല, റൈറ്റ് ആൻസർ കറക്റ്റ് ആണ് അയച്ചിരിക്കുന്നത്. വിപിന്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇസ്മയിൽ എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് തത്ത, ഞാൻ കേട്ടില്ല എന്ന് പറയുന്നുണ്ട്.
1: സൂചന ഒരിക്കൽ കൂടി കൊടുക്കേണ്ടി വരുന്നു.
0: ഓക്കെ, ഈ സിനിമയിലെ ഒരു പാട്ടിൽ നമ്മുടെ ഫുഡിൽ ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2002 റിലീസായ സിനിമയാണിത്. രവിശങ്കർ അല്ലെങ്കിൽ രവിയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം.
1: കിട്ടിയോ?
0: ഏതാണ്?
1: ചൂടുണ്ടോ?
0: ഉണ്ടോ? ഗോകുൽകൃഷ്ണ കഴിക്കുന്ന അപ്പുണ്ണിയൊക്കെ ഉണ്ടല്ലോ എന്ന്. അപ്പുണ്ണി ഇടയ്ക്കൊക്കെ
1: വരും,
0: ഇടയ്ക്കൊക്കെ വരാറുണ്ട്.
1: എന്താ അങ്ങനെ ഒരു ടോക്ക് ഗൂഗിള്?
0: ഓക്കെ, സാജിദ് അപ്പുണ്ണി ബ്രോ കിച്ച് കിച്ച് ആണോന്ന് ചോദിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് കിച്ച് കിച്ച് ഇങ്ങനെ വരും. റൈസ് പി കെ റൈറ്റ് ആൻസർ ആണ് അയക്കുന്നത്. ആകാശ് സിയാറിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. മുരളി ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റോഷന്റെ മെസ്സേജ്, സുമേഷിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും രവിശങ്കറായി. ഓക്കെ, അതന്നെ ഞങ്ങൾ വരുന്നതായിരിക്കും.
1: പക്ഷേ
0: ഓക്കെ, അപ്പൊ എന്നാലും ഇപ്പൊ കേട്ട് തുടങ്ങിയവർക്കും റൈറ്റ് ആൻസേഴ്സ് അയക്കാവുന്നതാണ്. 5000 സോൾട്ട് ആൻഡ് പേപ്പർ അല്ല കേട്ടോ മൂവി, വേറൊരു സിനിമയാണ്. എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത്, ഇപ്പൊ ഇൻസ്റ്റയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് '80s ട്രെൻഡ് ഭയങ്കര എനിക്കൊന്ന്, ഇന്ന് രാവിലെയും എനിക്ക് രാവിലത്തെ സമയത്ത് ഒരു 6-2 സമയത്തും ഒരുപാട് ഫോട്ടോസും വീഡിയോസും, പിന്നെ ഒരുപാട് ഒരു കുട്ടികൾ, ഞാൻ പറഞ്ഞ കുട്ടികളുടെ അയക്കാൻ പറഞ്ഞു. കുട്ടികളുടെ ആ സമയത്ത് സ്കൂൾ ബസ് ആണല്ലോ, അപ്പൊ ആ സമയത്ത് കുട്ടികളുടെ കുറെ എന്താ പറയാ റെട്രോ വൈബുള്ള ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമല്ല കേട്ടോ, പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഇൻസ്റ്റയിൽ നോക്കിയ സമയത്ത് ChatGPT 6 പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അത് എന്തൊക്കെ മാറ്റങ്ങൾ ഇനി ലോകത്ത്
1: കൊണ്ടുവരും,
0: എന്തൊക്കെ സംഭവിപ്പിക്കും, എല്ലാരെയും ഒന്ന് ഞെട്ടിപ്പിച്ച രീതിയിലാണ് ഈ ഒരു ആസ്ട്ര പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നാണ് പല വിദഗ്ധരായിട്ടുള്ള ആളുകളും പറയുന്നത്. എന്തായാലും വരും സമയങ്ങളിൽ നമുക്ക്
1: ഏറ്റവും വലിയ സംഭവം എന്താണെന്നറിയാം, ഇതില് വിദഗ്ധർ എന്ന് പറയുന്ന
0: എല്ലാ മനുഷ്യന്മാരും വിദഗ്ധരായി,
1: എല്ലാവരും വിദഗ്ധരായി, AI കൊണ്ട് എല്ലാവരും വിദഗ്ധരായി. ഓരോ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് അറിയണമെങ്കിലും പറയണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് AI തരികയാണ്.
0: അതെ,
1: അതിന്റെ ഒപ്പം നമ്മൾ സഞ്ചരിച്ചാൽ മാത്രമേ
0: നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പൊ ഈ GPT 6 ആസ്ട്ര എന്ന് പറയുന്നത് ഭയങ്കര വേഗതയാണ്, ഒരേ സമയം പല ജോലികൾ നമുക്ക് ചെയ്തു തരും എന്നുള്ള പ്രത്യേകത. അപ്പൊ വരുന്ന ആളുകളിൽ ഒരുപക്ഷെ നിതിന്റെ ഒരു തേരോട്ടം നമുക്ക്
1: കാണേണ്ടി
0: വരും. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ, 80s ഉള്ളു ഫീഡില്, വേറെ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടുമൂന്ന് ദിവസത്തേക്കും കൂടെ അതിൽ അത് പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രെൻഡിലേക്ക് നമുക്ക് പോകാം.

0: സമയം 9 കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: ഫുട്ബോൾ ആരാധകർ സ്വപ്നം കണ്ട ഒരു അപൂർവ നിമിഷമുണ്ട്. അതായത് മെസ്സിയും റൊണാൾഡോയും ഒന്നിച്ച് ഒരു ടീമിൽ കളിച്ചാലോ, ഒന്ന് കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു മൊമെന്റ് ഒന്ന് മനസ്സിൽ എല്ലാവരും വളരെയധികം കാലങ്ങളായിട്ട് സ്വപ്നം കണ്ട, അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്തെ സർവകാല പ്രതിഭകളായിട്ടുള്ള ഈ രണ്ടുപേര് ഒന്നിച്ചൊരു ടീമിൽ കളിക്കാൻ സമ്മതിക്കുവോ, അല്ലെങ്കിൽ കളത്തിരക്കിൽ ഇറങ്ങാൻ അവരൊക്കെ പറയുമോ,
0: അങ്ങനെ ഒരു സ്വപ്ന തുല്യമായ സാഹചര്യം ഉണ്ടാവോ,
1: ഉണ്ടാകും എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ പറയുന്നത്. അർജന്റീനിയൻ ക്ലബ് ബോക്ക ജൂനിയേഴ്സിന്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും ഇതിഹാസ താരം കാർലോസ് ടെവസിന്റെ വിടവാങ്ങൽ മത്സരം നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിൽ ഈ ഒരു ചരിത്ര സംഗമം നടന്നേക്കാം എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ അവരത് ഒക്കെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ 2026 ഡിസംബറില് ബ്യൂണസ് ഐറസിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്റ്റേഡിയത്തിലായിരിക്കും ലോകം കാത്തിരിക്കുന്ന ഈ ഒരു മത്സരം നടക്കുക എന്ന് മാധ്യമങ്ങൾ
0: രണ്ടുപേരുടെയും ഇടത് കാലുകളിൽ നിന്നും വലത് കാലിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് കൊടുത്ത് ഫിനിഷിംഗിലേക്ക്
1: എത്തുന്ന വായിച്ചപ്പോ തന്നെ ഒരു ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു താരത്തെ കുറിച്ച് പറയുമ്പോൾ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് താരങ്ങളെ ഒരുമിച്ച് കളത്തിൽ ഇറക്കാൻ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. അർജന്റീന ടീമില് മെസ്സിക്കൊപ്പം, മാഞ്ചസ്റ്ററില് റൊണാൾഡോക്കൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു ദീർഘകാലത്തെ ഒരു സൗഹൃദമായിരിക്കാം ഇതിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു അസാധാരണമായിട്ടുള്ള ഒരു അനുഭവം ഫുട്ബോൾ ലോകത്തിന് മുഴുവൻ ചിലപ്പം കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
0: അത് ഉടനെ തന്നെ സംഭവിക്കട്ടെ, എന്തായാലും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ അത് സംഭവിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഹൈഡൻസിക്കിന്റെ സൂചനകളിൽ നിന്ന് നിങ്ങൾ എല്ലാവരും കണ്ടുപിടിച്ച സിനിമ ഒന്നാമൻ,
1: നമ്മൾ പറഞ്ഞു വന്നത് ഒന്നാമന്മാരായ രണ്ടുപേരെ കുറിച്ചായിരുന്നു. എന്താ ചെയ്യുക, ഓക്കെ. അപ്പൊ റൈറ്റ് ആൻസർ ഒന്നാമൻ എന്ന സിനിമയായിരുന്നു. ചെറിയൊരു കൺഫ്യൂഷൻ തന്നെങ്കിലും എല്ലാരും അടിപൊളിയായിട്ട് റൈറ്റ് ആൻസർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒന്നാമൻ സിനിമയ്ക്ക് ശേഷം നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്ന സമയം എന്ന് പറഞ്ഞാല് ഒന്നാമനിൽ തന്നെ നമ്മൾ സൂചന നൽകിയ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലെ
0: ഏറ്റവും മനോഹരമായ ഒരു ദിവസമായിട്ട് തീരട്ടെ. ഇന്ന് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങളുടെ യാത്രകളെല്ലാം സഫലമാകട്ടെ, മീറ്റിങ്ങുകളെല്ലാം സക്സസ് ആവട്ടെ. അല്ലേ?
1: അതെ, അതാണ് ഏറ്റവും പ്രധാനം.
0: അതെ, ആരെ കാണാൻ പോകുന്നു അത് സംഭവിക്കട്ടെ.
1: അതെ,
0: ടാറ്റാ,
1: ബൈ ബൈ.

0: 91.7 FM. 91.7 FM.
1: Kathos Happiness Frequency.
0: Radio Sunu.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം ആയ റേഡിയോ സുനോ 91.7 എഫ് എം ആണ്. കേട്ടു കേട്ടു കൂട്ടുകൂടാം.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

Good morning, listeners. Radio Suno 91.7 FM home delivery. I'm Sandeep Vadakkude join ചെയ്യുന്നത് പതിവ് പോലെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനുമായിട്ടും സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 2 മിനിറ്റും 3 സെക്കൻഡും. Yet another ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം. എല്ലാ ദിവസവും ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ അതിന് നമ്മുടെ കോൺട്രിബ്യൂഷൻസും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഹെൽത്തിലോട്ടും അതേപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിലോട്ടും ഒക്കെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ആദ്യം തന്നെ നിങ്ങളുടെ ആ മോർണിംഗ് വിഷസ്, അത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പോൾ പോന്നോട്ടെ 5000009 17 പതിവായിട്ട് വരുന്ന മോർണിംഗ് വിഷസ്. മാത്രമല്ല ഇന്നത്തെ ദിവസം കുറച്ചധികം സ്പെഷ്യലാക്കാനായിട്ട് കുറച്ചേറെ ഗെയിംസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഡേ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ കിടിലുമായിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഉറക്കത്തിന് അതിനുള്ള ഇമ്പോർട്ടൻസ്, ഉറക്കം മാത്രമല്ല എക്സസൈസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒക്കെ തന്നെ കോർഡിനേറ്റ് ചെയ്താണ് ഒരു ദിവസത്തിൻ്റെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എവിടെ നിർത്തുന്നോ അടുത്ത ദിവസം തുടങ്ങുമ്പോൾ ആ ഒരു മോർണിംഗ് റൂട്ടീൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ നമ്മുടെ റെഗുലർ മോർണിംഗ് റൂട്ടീൻ ഡേ ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിലാണ് നിങ്ങളുടെ കൂടെ ഞാനും ജോയിൻ ചെയ്യുന്നത്. ആരെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഉഷാറായിട്ട് തിരിച്ചു വരിക. ആൻഡ് മെസ്സേജ് അയക്കാനായിട്ട് വിട്ടുപോകേണ്ട. ജസ്റ്റ് മോർണിംഗ് വിഷസ് മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ പോകുന്നോട്ടെ 5000009 17 ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഈ പുഴയും കടന്നെന്ന ചിത്രത്തിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക്. ലിസണിംഗ് ഓൺ റേഡിയോ സുനോ.

0: happiness frequency.
1: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ 8:30 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: ഹായ്, നമസ്കാരം. ഞാൻ ആന്റണി വർഗീസ് പെപ്പേ.

Welcome once again. Welcome back to Radio Suno 91.7 FM Home Delivery. The time Sandeep Vada Koodi Avala The Studio Clock Samayam 10 Vada Kajinja 15 Minute 24 Second പതിവായിട്ട് വരുന്ന മോർണിംഗ് വിഷസ് ഒക്കെ ദൈ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് വിഷസ് അറിയിച്ചുകൊണ്ട് രാജേഷ് മട്ടക്കലിന്റെ മെസ്സേജ് ഉണ്ട്. ഗോകുൽ കൃഷ്ണ, ഗുഡ് മോർണിംഗ് സന്ദീപ് ബ്രോ എന്നുള്ള മെസ്സേജ് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡൊക്കെ കഴിച്ചു? ഉഷാറാണോ? അല്ലമീൻ ബ്രോ, ഗുഡ് മോർണിംഗ്. ഡിയർ സന്ദീപ് ബ്രോ, ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നു അവിടെ, അങ്ങനെയാണെന്ന് കരുതുന്നു കേട്ടോ. ആൻഡ് സഭ എന്നാണോ പേര്? ഓക്കെ, സഭ, ഗുഡ് മോർണിംഗ് വിഷസ്. ഒരു ഇമേജ് കൂടി അയച്ചിട്ടുണ്ട്, ഞാൻ ആ ഫോട്ടോയിലേക്കൊക്കെ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ആ ഒരു ഗെയിമിലേക്ക് കിടക്കാനായിട്ട്. എന്തായാലും ഗെയിം സെഗ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഓൺ ആവും എന്നുള്ളത് പലരും ദാ ഇപ്പോൾ ചെറുതായിട്ടെങ്കിലുമൊക്കെ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ പ്രെഡിക്ഷൻസിന് എന്തായാലും ഞാൻ ഫുൾ സ്റ്റോപ്പ് വെക്കുന്നില്ല, നമ്മൾ തീർച്ചയായിട്ടും ഗെയിമിലോട്ട് എത്തുന്നതൊക്കെ ആയിരിക്കും. ബട്ട് ദെൻ ഓഫ്കോഴ്സ് ഇന്നത്തെ ആദ്യത്തെ ആ ഒരു ബർത്ത്ഡേ വിഷസിലേക്കാണ് കിടക്കുന്നത്. നമുക്ക് വിഷസ് അയച്ചിരിക്കുന്നത് ദിവ്യയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. അരുൺ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. സോ അരുണിന് വേണ്ടി ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ആസ് യൂഷ്വൽ നമ്മൾ കൊടുക്കാറുള്ള പോലെ തന്നെ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ബർത്ത്ഡേ.

അപ്പൊ ഒരിക്കൽ കൂടി ആ ഒരു ബർത്ത്ഡേ വിഷസ് ഇങ്ങനെ പറയുമ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ബർത്ത്ഡേ വിഷസ് ആണെങ്കിലും മറ്റ് സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വിഷസ് ഒക്കെ പറയാനുള്ള സമയമാണ്. പെട്ടെന്ന് 5000917 മെസ്സേജസ് അയക്കാനായിട്ട് മറക്കണ്ട. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസം സമ്മാനിക്കാനുമായിട്ട് ഒത്തിരി ഒത്തിരി നല്ല പാട്ടുകൾ ദേ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് നിസാമിന്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് സന്ദീപ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം, അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നില്ലേ, ഓണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് മെസ്സേജ് അയക്കുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു ഓണമെന്നൊക്കെയാണ് നമ്മുടെ നിസാം ചോദിക്കുന്നത്. ബ്രോ, ഓണത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ ചോദിച്ചിട്ട് എന്താണ്, ഇനി ഡിസംബർ വരെ ചോദിച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം ഇവിടെ ഇങ്ങനെ സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ വീക്കെൻഡുകളും ഓരോരോ കമ്മ്യൂണിറ്റീസും അതേപോലെ തന്നെ ഒരുപാട് ക്ലബ്സും ഒക്കെ ആയിട്ട് ഒത്തിരി ഒത്തിരി ഓണസദ്യകളും അതേപോലെ തന്നെ ഒരുപാട് നല്ല നിമിഷങ്ങളെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ചോദ്യം ചോദിക്കുന്നതിൽ പ്രസക്തിയുണ്ട്. പ്രശ്നമില്ല നിസാം ബ്രോ, അടിപൊളിയായിട്ട് പോകുന്നു. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ഓണം, ഇനിയിപ്പോൾ എന്താണ് ബാക്കിയുള്ള സെലിബ്രേഷൻ്റെയൊക്കെ പ്ലാൻസ് ഒക്കെ എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. ആൻഡ് അഖിലിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, എനിക്കും ഒരു ബർത്ത്ഡേ വിഷ് പറയാനുണ്ട്, പിന്നെന്താകിലേ പറഞ്ഞോളൂ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദാ കൂടെയുണ്ട്, മുജീബാണ്. മുജീബിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ബർത്ത്ഡേ വിഷസ് ആസ് യൂഷ്വൽ ഒന്ന് കൊടുത്തേക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം മുജീബിനും വിഷ് ചെയ്യുന്നു. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

ഇങ്ങനെ ബർത്ത് ഡേ വിഷസ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തത്ത എത്തിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് വിഷുമായിട്ട്. ഹലോ തത്ത, എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായിട്ട് പോകുന്നില്ലേ? നിങ്ങളുടെ വിശേഷങ്ങൾ മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാനുണ്ട്. പ്രത്യേകിച്ച് ഒരു മോർണിംഗ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്, ഇതും മോർണിംഗ് റൂട്ടീൻ്റെ ഭാഗം തന്നെയാണ്. കാരണം മനോഹരമായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സും അതേപോലെ പോസിറ്റീവ് ആവും. സന്ദീപാണ് കൂടെയുള്ളത്, ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app.
1: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: ഹോം ഡെലിവറി

0: 91.7 FM.
1: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ബാക്ക് ടു ബാക്ക് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മെസ്സേജ് ഒക്കെ തന്നെ സ്പെസിഫൈ ചെയ്ത് പോകുന്നത് ഷബാസ് അമാൻ ഷോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും മെസ്സേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ 91.7 FM ദ ഹോം ഡെലിവറിയുടെ ടൈം. ഏറ്റവും അടിപൊളിയായിട്ട് ഖത്തർ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു മ്യൂസിക്കൽ കോൺസെർട്ട്, ഇപ്പോൾ എം ജി ശ്രീകുമാറിൻ്റെ ആ ഒരു എം ജി ലൈവ് ഇൻ ഖത്തർ കഴിഞ്ഞതിന് ശേഷം ഷഹബാസ് മാൻ്റെ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മളൊക്കെ തന്നെ എൻജോയ് ചെയ്യുമെന്ന ഉറപ്പ് നമുക്ക് എപ്പോഴേ ഉണ്ട്, ആ ഒരു ഗ്യാരണ്ടി നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന മെസ്സേജസ്, ഒത്തിരി പേര് സജഷൻസ്, ഈവൻ നമ്മളൊരു കോൺടെസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്ത് നമുക്ക് അവിടെ അത്ര ലക്കി അല്ലായിരിക്കും എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ കൂടിയുണ്ട് ഷഹബാസ് അമാൻ ഷോയുടെ ആ പേരിടൽ ചടങ്ങിലേക്ക്.
1: പാടിയും പറഞ്ഞും ഷഹബാസ് അമാൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
0: പക്ഷേ ആ സമ്മാനം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ ടാസ്ക് കൂടി ഞാൻ തരുന്നത് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ പേര് സജസ്റ്റ് ചെയ്ത് തുടങ്ങണ്ട. നമ്മൾ ആദ്യം പോകുന്നത് ഒരു ചെറിയ ചോദ്യത്തിലേക്ക്. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് നേരെ ആ നെയിം സജഷനിലേക്ക് വന്നെത്താവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചോദ്യം, ഷഹബാസ് അമാൻ ഏത് ജില്ലയിലാണ് ജനിച്ചത് എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഇന്ന് ഞാൻ എടുത്തേക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒന്ന് റിസർച്ച് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് റിസർച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യം. ഏത് ജില്ലയിലാണ് ഷഹബാസ് അമാൻ ജനിച്ചത് എന്നുള്ളത് പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000 9 1 7 ആൻസേഴ്സ് അയക്കുന്ന വിനേഴ്സിനെ എല്ലാവരെയും തന്നെ ഞാൻ ആ ഒരു നെയിം കോൺടെസ്റ്റ്, നെയിം സെലക്ഷൻ അല്ലെങ്കിൽ ആ ഒരു നെയിം സജസ്റ്റ് ചെയ്യുന്ന ലിസ്റ്റിലേക്ക് മാറ്റുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്ന വിന്നറിന് ഓഫ് കോഴ്സ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ആ സ്പെഷ്യൽ ഗിഫ്റ്റ് മാത്രമല്ല, ആ ഒരു വ്യക്തി അനുഭവിക്കാൻ പോകുന്നത് വേറെ ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ബിക്കോസ് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഇവൻറ്റ്, അതിലും ഗംഭീരമായിട്ടുള്ള ഒരു സിംഗർ പാടി നിൽക്കുമ്പോൾ ബാക്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത പേര്, ഹോ, വല്ലാത്തൊരു എന്താണ്, ഗൂസ് ബംസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു രോമാഞ്ചം, ഗൂസ് ബംസ് അല്ലെങ്കിൽ പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നാളെ ഒരു ഹിസ്റ്ററി തന്നെയാണത്, അത് ഹിസ്റ്ററി ആക്കാനായിട്ട് കീപ് ടെക്സ്റ്റിംഗ് യുവർ സജഷൻസ്. പക്ഷേ ഇപ്പോൾ ആൻസർ പോകുന്നോട്ടെ 5000 9 1 7 ഏത് ജില്ലയിലാണ് ഷഹബാസ് അമാൻ ജനിച്ചത്?

0: Once again, welcome back to the Radio Sonu 91.7 FM Home Delivery. The time Sandeep aanu koode ulladhu. Studio clockil samayam 10 mani kazhinja 45 minutum 34 secondum. വലിയൊരു ടൈമിൽ നമുക്ക് വലിയൊരു ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഓൾമോസ്റ്റ് ആലോചിക്കേണ്ട ആവശ്യം പോലും ഇല്ല, അല്ലെങ്കിൽ ഒരിടത്തും സെർച്ച് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് ഇന്നത്തെ ഷഹബാസ് അമാൻ ഷോയുടെ നെയിമിംഗ് കോൺടെസ്റ്റ്. അതിലോട്ടുള്ള ആ എൻട്രിയിലേക്ക് നമ്മുടെ ലിസ്ണേഴ്സൊക്കെ എത്തി നിൽക്കുന്ന ശരിയായിട്ടുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാനുള്ള സമയമായിട്ടില്ല ഗൈസ്. പക്ഷേ ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ആദ്യത്തെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ ബത്തൂൽ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ശരിയുത്തരം തന്നെയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ആരെങ്കിലും തെറ്റുത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കാം. കനിമോൾ പറഞ്ഞേക്കുന്നത് ശരിയുത്തരമാണ്. മാഡ് മാഡി ആൻസർ ഇസ് റൈറ്റ്. ഫഹദ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പലം ആൻസർ പറയുന്നു. പാലം എന്ന പാലം എന്നാണോ അതോ പലം എന്നാണോ പേര്, എനിക്ക് കറക്റ്റായിട്ട് എന്താണ് പ്രൊണൗൺസിയേഷൻ എന്നും മനസ്സിലായി. ലിജിൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. യു എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. സുഹാൽ ആൻസർ പറയുന്നു. അല്ലമീൻ, ജാസിർ ഹുസൈൻ, മുർഷി ആൻസർ പറഞ്ഞിട്ടുണ്ട്. സജീർ ആൻസർ പറയുന്നു. സുധീഷ്, വിപിൻ, ജിൻസി ആൻസർ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ ആൻഡ് ഓൾസോ അൻസാർ റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ജോഷി ആൻഡ് ഹംറാസ് ആൻസർ പറയുന്നു. ശരി ഉത്തരം തന്നെയാണ്. മുജീബ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ജിൻഷാദ് ആൻഡ് ജോഹർ റൈറ്റ് ആൻസർ. രണ്ടുപേരും ഒരുമിച്ചാണുള്ളത്. അപ്പോൾ ഒരു അടിപൊളിയായിട്ട് ടിക്കറ്റ് ഒക്കെ പോകുന്നുണ്ട്. ടിക്കറ്റ് അല്ല, സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നുള്ള സർപ്രൈസ് ആണ് കേട്ടോ. ഗോകുൽ കൃഷ്ണ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഖാൻ ബോസ്കോ ആൻസർ പറയുന്നു. ആൻഡ് ഓൾസോ ഖാൻ അല്ലല്ലോ, ഖാൻ ആണ്, അതാണ് ഞാൻ മാറ്റി പറഞ്ഞത്. സ്മൃതി ആൻസർ പറയുന്നു. റൈറ്റ് ആൻസർ തന്നെയാണ്. വരുൺ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് അലീഷ ആൻസർ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ രഞ്ജീഷ് പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ സിജോ ദ ആൻസർ പറയുമ്പോൾ ഇനി കുറച്ചധികം പേര് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് രണ്ട് പേർക്ക് ആൻസർ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല. ആൻസറാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് പ്ലീസ് എന്നുള്ള ആ ഒരു മെസ്സേജിന് ചെറുതായിട്ടെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. ചെറുതായിട്ടല്ല, വലുതായിട്ട് തന്നെ കൺസിഡർ ചെയ്ത കളയാം.
1: പാടിയും പറഞ്ഞും ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി ക്യൂനിവൻസ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
0: ആയിട്ടില്ല, ആയിട്ടില്ല, സമയമായിട്ടില്ല, പേരയക്കാനുള്ള സമയമായിട്ടില്ല. പക്ഷേ ആൻസർ റൈറ്റ് ആയിട്ട് പറയുന്ന ലിസ്റ്റ് രണ്ടാമത്തെ ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഷഹബാസ് അമാൻ ജനിച്ച സ്ഥലം ഏതാണ്? സോ ജന്മസ്ഥലം ഷഹബാസ് അമാൻ്റെ ഏതാണെന്നുള്ള ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ട് ആൻസർ പറയാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്ത് 5000917ലേക്ക് ആൻസർ അയക്കാനായിട്ട് മറക്കണ്ട. കാരണം ഈ ആൻസർ ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് ആ ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ. ആൻഡ് ലിസ്റ്റിൽ കയറിയിട്ട് നിങ്ങൾ പറയുന്ന സജഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഫൈനലി ആ മെഗാ സ്റ്റേജിൽ, ആ ബിഗ് സ്റ്റേജിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ സജസ്റ്റ് ചെയ്ത പേര്. അത് മാത്രമല്ല, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആൻഡ് ഓഫ് കോഴ്സ് മെനി തിങ്സ് ക്യാൻ ഹാപ്പൻ. സോ കീപ് ഡ്രീമിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് കിടക്കുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത്. ആൻഡ് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 7 FM.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: This is home delivery only on Radio Sano 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: Welcome, welcome once again. Welcome back to Radio Sano 91.7 FM. Mida. ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ 1:48. ഒരു ചോദ്യം ചോദിച്ച് ഉത്തരവൊക്കെ ഇങ്ങനെ ഈ സെക്കൻഡ് ലിസ്റ്റിലേക്ക് കൂടി എത്തി നിൽക്കുമ്പോൾ ഹൗ ക്യാൻ ഐ നോട്ട് റിവീൽ ദ സെക്കൻഡ് ലിസ്റ്റ്. അങ്ങനെ ആ ഒരു ലിസ്റ്റിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് കടക്കാൻ പോവുകയാണ്.
4: പാടിയും പറഞ്ഞും ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000097 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
3: Alright, അപ്പോൾ ആ ഒരു സമ്മാനം, ആ ഒരു സ്പെഷ്യൽ സമ്മാനം ആൻഡ് ഓൾസോ സ്പെഷ്യൽ ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഓരോ ലിസണേഴ്സിനുമാണ് അവസരമുള്ളത്. സോ ഡു പാർട്ടിസിപ്പേറ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വൈ ബിക്കോസ് ആർക്കാണ് ആ ലക്ക് ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു അടിപൊളിയായിട്ടുള്ള പേര് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കറിയില്ല. സോ ഇഫ് യു ആർ ദാറ്റ് ലക്കി പേഴ്സൺ ഹൂസ് ബ്രിങ്ങിങ് ദ റൈറ്റ് നെയിം ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ കാത്തൊരു ഗംഭീരമായിട്ടുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ ലിസണേഴ്സ് ചോദിക്കുന്നുണ്ട്. എവിടെയാണ് ടിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കുന്നത്, എവിടെയാണ് ഷോ നടക്കുന്നത്, ഈ ഡീറ്റെയിലോട്ടൊക്കെ നമുക്ക് വരാം. തീർച്ചയായിട്ടും ആ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷഹബാസ് അമാൻ്റെ ഈ ഒരു നെയിം സജഷൻ കോൺടെസ്റ്റ് റണ്ണിംഗ് ആണെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ കമൻറ്റ് ചെയ്തിട്ടും ഈ ഒരു ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിന് ഭാഗമാകാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓണയർ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നും നേരെ നമ്മൾ സജഷനിലേക്ക് കടക്കുന്നതായിരിക്കും. ഈ ഒരു ടൈം നമ്മൾ ആ സജഷൻസിലോട്ടൊക്കെ കടക്കാനുള്ള സമയമായി വരുന്നു. നമുക്ക് ആദ്യം തന്നെ യു എന്ന അക്കൗണ്ടിൽ നിന്നും ദേ ഒരു സജഷൻ പേരാണ് വന്നേക്കുന്നത്. ബട്ട് ദെൻ സെക്കൻഡ് ലിസ്റ്റിലേക്ക് റൈറ്റ് ആൻസർ കൂടി പറഞ്ഞിട്ടുണ്ട്. റോഷൻ റൈറ്റ് ആൻസർ പറയുന്നു, എബിൻ എന്നാണ് പേര്. യെസ്, എബിൻ എന്നുള്ള അക്കൗണ്ടിൽ നിന്നും അയച്ചേക്കുന്നതും ശരി ഉത്തരം തന്നെയാണ്. നിഷാദ് ആൻസർ അയച്ചിട്ടുണ്ട്. നഫ്രു, ബത്തൂൽ, കനിമോൾ, മാഡ് മാഡി എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. ഫഹദ് ഉത്തരം അയച്ചിട്ടുണ്ട്. തരാഖ് എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. ലിജിൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സുഹാൽ ആൻഡ് ഓൾസോ അല്ലമീൻ ഉത്തരം പറയുന്നു. നിഹാൽ റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പോൾ ചോദ്യം ഇതായിരുന്നു. കുറച്ചധികം പേര് ഇതേ ചോദ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സമയമില്ല, ഇന്നത്തെ ആ ഒരു ചോദ്യത്തിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ കഴിയുകയാണ്. ഷഹബാസ് അമാൻ ജനിച്ച ഡിസ്ട്രിക്റ്റ് ഏതാണെന്നാണ് ഞാൻ ചോദിച്ചത്. ജന്മസ്ഥലം ഏതാണെന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്, എടുത്തു പറയേണ്ട ആവശ്യമില്ല. കേൽപത്ത്, മലപ്പുറം, മലപ്പുറം ജില്ല തന്നെയാണ് റൈറ്റ് ആൻസർ. ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ യെസ് കൺഗ്രാചുലേഷൻസ്, യു ഹാവ് മെയ്ഡ് ഇറ്റ്. പെട്ടെന്ന് ആ സജഷനിലേക്കുള്ള ആദ്യ ക്രൈറ്റീരിയ നിങ്ങൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് മെസ്സേജസ് പോകുന്നോട്ടെ 5000097 എന്ത് പേരാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ആൻഡ് ഗോകുൽ കൃഷ്ണയുടെ മെസ്സേജിലേക്കാണ് അടുത്തതായിട്ട് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മെസ്സേജ് ദേ ഇവിടെ ലോഡിംഗ് ആണ്. ഗോകുൽ കൃഷ്ണ ഞാൻ മെസ്സേജിൽ തിരിച്ചെത്തുന്നതായിരിക്കും. വൈ ബിക്കോസ് ഇവിടെ ദേ സ്റ്റിൽ ലോഡിംഗ് ആണ്. അപ്പോൾ എന്തായാലും ആ ഒരു മെസ്സേജ് ഇങ്ങനെ ബാക്കി വെച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഷഹബാസ് അമാൻ സോങ്ങിലേക്ക്, കാപ്പുച്ചിനോ എന്ന മൂവിക്ക് വേണ്ടി അടിപൊളിയായിട്ട് പാടിയിരിക്കുന്ന ആ ഒരു പാട്ടിലേക്ക്. ആൻഡ് യു ആർ ലിസണിംഗ് ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ 8:49. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സോണ 91.7 എഫ്എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: ഹായ്, ഞാൻ മാല പാർവതി.
8: ഓർമ്മപ്പൂവേ പോരൂ, ഓമൽപ്പൂവേ പോരൂ.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: ചെന്നൈ ബീറ്റ്സ്
9: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome back once again, Radio Sonora 91.7 FM. The home delivery time Sandeep aanu koodiyulladu. Studio clock il samayam 11 mani kazhinja 15 minutum 43 secondum. ഷഹബാസ് അമാൻ ഷോ ഏറ്റവും അടിപൊളിയായിട്ട് കഥ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ഗംഭീരമായിട്ടുള്ള കോൺസേർട്ടായിരിക്കും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയം വേണ്ട. അപ്പോൾ ടിക്കറ്റിൻ്റെ കാര്യം ഇപ്പോഴേ ചോദിച്ചു തുടങ്ങുന്നില്ല, നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ദെൻ കുറച്ചുകൂടി സമയം നമ്മുടെ ആ ഒരു കോൺടെസ്റ്റൊക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ആ കോൺടെസ്റ്റിൻ്റെ ആ ഒരു ഷോയ്ക്ക് ആ ഒരു ഷോയുടെ പേര് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. സോ ഓഫ് കോഴ്സ് അതിന് കുറച്ച് സമയം വേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആ പേര് ഡിസൈഡ് ചെയ്തതിന് ശേഷം ഷോയുടെ കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. ഇത്ര മാത്രമാണ്. ജസ്റ്റ് കീപ് ലിസ്ണിംഗ് ടു റേഡിയോ സോണ 91.7 FM. കേൾക്കുക മാത്രമല്ല, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. ബിക്കോസ് കോൺടെസ്റ്റുകൾ അവിടെയും റണ്ണിംഗ് ആണെന്ന് ഓർമ്മിക്കുകയാണ്. ഇപ്പം ദാ ഇന്നത്തെ ദിവസം നമുക്ക് കോൺടെസ്റ്റ് മിസ്സായിപ്പോയി, അയ്യോ എൻ്റെ ലക്കിൻ്റെ ചാൻസ് ആണോ ഇന്ന് നഷ്ടപ്പെട്ടത് എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനുള്ള ആ ഒരു എന്താണ് വഴിയാണ് സോഷ്യൽ മീഡിയയിലൂടെ തുറന്നിട്ടിരിക്കുന്നത്.
0: പറഞ്ഞും ഷഹബാസ് അമാൻ ഖത്തറിലേക്ക് എത്തുന്നു. ഖത്തർ മലയാളികൾക്കായി ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്ന ഏറ്റവും പുതിയ സംഗീത വിരുന്ന്. ഇനി ഈ പരിപാടിക്ക് നിങ്ങൾക്ക് പേരിടാം. വാട്സ്ആപ്പ് ചെയ്യൂ 5000097 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിച്ച ആൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനവും.
1: റേഡിയോ സോണോട് തന്നെ ഒഫീഷ്യൽ പേജ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജ് ആയിട്ടുള്ള ആ ഒരു ഇൻസ്റ്റഗ്രാം പേജ് എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം, ഷഹബാസ് അമാൻ ഷോയുടെ നെയിമിംഗ് കോൺടെസ്റ്റ് ഓൾറെഡി ഒരു പോസ്റ്റർ രൂപത്തിൽ കിടപ്പുണ്ട്. ആ പോസ്റ്റിന് താഴെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ കമൻറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് നമുക്ക് ആ ഒരു അക്കൗണ്ട് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആരാണ് നമുക്ക് ആ ഒരു നെയിം സജസ്റ്റ് ചെയ്തതെന്നുള്ളത് അറിയാൻ പറ്റും. ആൻഡ് ഇഫ് അറ്റ് ഓൾ യു ആർ സെലക്റ്റഡ്, തീർച്ചയായിട്ടും നമ്മൾ കോൾ ചെയ്തല്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആ സ്പെഷ്യൽ ഗിഫ്റ്റിന് വേണ്ടി മാത്രമല്ല, ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഷോയ്ക്ക് പേര് ഇടാനുള്ള അവസരം നമുക്കാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പേരാണ് സെലക്ട് ചെയ്തത്, നമ്മൾ സജസ്റ്റ് ചെയ്ത പേരാണ് അവിടെ എടുത്തതെന്നുണ്ടെങ്കിൽ, സെലക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതൊക്കെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷമായിരിക്കും. ഇമോഷണലി അത് ഭയങ്കര കണക്ട് ആവും ആ ഒരു വേദിയിൽ. ഒരു പക്ഷേ അന്ന് നിങ്ങൾ വന്ന ആ ഒരു LED സ്ക്രീൻ കാണുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കീപ് സെൻഡിങ് ദ സജഷൻസ്. ഇനിയിപ്പോൾ ഓൺ എയർ അയക്കാൻ പറ്റിയില്ല, മത്സരിക്കാനായിട്ട് സാധിച്ചില്ല ഇപ്പോൾ എന്നുണ്ടെങ്കിൽ, നേരെ പോയി നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട എന്ന് ഓർപ്പിക്കുകയാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: ഹോം ഡെലിവറി.

0: വചനങ്ങളിലൂടെ. കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹറു മാങ്ങിനുള്ള സമയം.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa. Nesto, all that
1: you need. Once again, welcome back to the Radio Sun 91.7 FM Home Delivery. The time Sandeep aanu kude ullathu. Studio clockil samayam 11 mani kazhinju 36 minute 36 second. ഇൻഫാക്ട് എല്ലാവരും തന്നെ ഷഹബാസ് സമാൻ ഫീവറിലേക്ക് ഇങ്ങനെ പോയിരിക്കുകയാണ്. പക്ഷേ അതിനിടയിൽ നമുക്ക് ഒന്ന് രണ്ട് മെസ്സേജൊക്കെ ഉണ്ട്. അപ്പോൾ ആ മെസ്സേജിലോട്ട് വരുമ്പോൾ ഒരു ബർത്ത്ഡേ വിഷാണ് വന്നേക്കുന്നത്. അയച്ചേക്കുന്ന അക്കൗണ്ടിൽ പേര് പറഞ്ഞിട്ടുണ്ടോ? പേര് യെസ് ജംഷീദ് അബൂബക്കർ ആൻഡ് ഫാമിലിയാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ടുഡേ ഈസ് മൈ ഫ്രണ്ട്സ് നൗമ നൗമ നൌഷിഫ് നൗഷാദ്, അങ്ങനെ തന്നെയല്ലേ പേര്? നൗമ നൌഷിദ് നൌഫ് നൌഷാദ്. ഓക്കെ, സോ നൗമയുടെ ബർത്ത്ഡേ ആണ്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വിഷസ് പറയണമെന്നുള്ള മെസ്സേജാണ് വന്നേക്കുന്നത്. ജംഷാദ് അബൂബക്കർ ആൻഡ് ഫാമിലിയാണ് നമുക്ക് ആ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം നൗമയ്ക്ക് വിഷ് ചെയ്യുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

So wishing a very, very happy birthday once again, Nauma. And ഇതുപോലുള്ള ബർത്ത്ഡേ വിഷസ്, സ്പെഷ്യൽ ഡേ വിഷസ് ദാ ഇതുവരെ നിങ്ങളുടെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്തില്ല, കസിൻസിന് സെൻഡ് ചെയ്തില്ല, ഫാമിലിക്ക് സെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്ത് മെസ്സേജ് അയക്കാനായിട്ട് വിട്ടുപോകണ്ട എന്ന് ഓർപ്പിക്കുകയാണ്. നമ്മൾ ഏത് ടൈമാണെങ്കിലും അവർക്കൊരു സർപ്രൈസ് കൊടുക്കുമ്പോൾ, അതും പ്രത്യേകിച്ച് എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് സർപ്രൈസ് കൊടുക്കുമ്പോൾ എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഞെട്ടലിന് വേണ്ടിയിട്ട്, ആ ഒരു സ്മൈൽ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കാരണമാകാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ആ ഒരു കാര്യമൊക്കെ പറഞ്ഞു പോകുമ്പോൾ ജീവിതത്തിലെ പല ഹാബിറ്റുകളും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ഹാബിറ്റുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇങ്ങനെ എന്താണ് കൂടെ കൂടിയ ഒരുപാട് ഹാബിറ്റുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ സംഭവിച്ച ഒത്തിരി നല്ല ഹാബിറ്റുകൾ നിങ്ങളുടെ ലൈഫിലുണ്ട്, അതിന് കാരണമായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. ഇത് പറയാനൊരു റീസൺ ഉണ്ട് കേട്ടോ. നമ്മൾ ചില ശീലങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരു ഇത്ര ദിവസം ശീലിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ജീവിതത്തിൻ്റെ ഭാഗമാകും എന്നൊക്കെയാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇത് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, പക്ഷേ ഇതിപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചത് ഗൂഗിൾ കൃഷ്ണയാണ്. ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, നമ്മുടെ ജീവിതത്തിലെ ഓരോ ഹാബിറ്റ്സും തന്നെ കൂടെ 22 ദിവസം നമ്മൾ നിർത്താതെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇത് സജസ്റ്റ് ചെയ്യുന്ന, ഐ മീൻ ഇത് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് തിയറീസും കാര്യങ്ങളും സ്റ്റഡീസൊക്കെ തന്നെയുണ്ട്. സ്റ്റഡീസ് മാത്രമല്ല, ഇത് ബേസ് ചെയ്തിട്ടുള്ള, അതായത് ഈ ഹാബിറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് കൂടി ഗൂഗിൾ കൃഷ്ണ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറ്റോമിക് ഹാബിറ്റ്സ് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ബുക്കാകാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചിട്ടില്ല അറ്റോമിക് ഹാബിറ്റ്സ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്ക് യു ഫോർ ദ സജഷൻ ഗൂഗിൾ ബ്രോ. ഞാനത് നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, 22 ദിവസത്തോളം ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലതൊക്കെ ജീവിതത്തിൻ്റെ പാർട്ടാവാനുള്ള സാധ്യതയുണ്ട് ഗൈസ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ശീലങ്ങൾ എല്ലാവരുടെ ലൈഫിലേക്കും വരട്ടെ അങ്ങനെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ആ കൂട്ടത്തിൽ മറ്റൊരു മെസ്സേജ് കൂടി ഗൂഗിൾ കൃഷ്ണ പറയുന്നു, ചേട്ടൻ നന്ദുവിന് എല്ലാ ഹാർഡ് വർക്കും സക്സസ്സും ഒക്കെ തന്നെ വിഷ് ചെയ്തുകൊണ്ടുള്ള മെസ്സേജാണോ വന്നേക്കുന്നത്? ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സോങ് കൂടി ഡെഡിക്കേറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സോങ് അല്ല അടുത്ത് വരുന്നത്. ഞാൻ ആ ഒരു സോങ്ങിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. ഗൂഗിൾ ബ്രോ ആൻഡ് ദാ മെസ്സേജൊക്കെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഇതേപോലുള്ള സജഷൻസ് കൂടി പറയുമ്പോൾ, അപ്പോൾ സജഷനും അതേപോലെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പോകുന്നോട്ടെ 5000997 സന്ദീപാണ് കൂടിയുള്ളത്. നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM. ഇപ്പോൾ അതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക് കൂടി വരുന്നു, ചന്ദ്രോത്സവം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രൻ പാടിയിരിക്കുന്ന പാട്ട്.

ഗുഡ് ആഫ്റ്റർനൂൺ ലിസണേഴ്സ്, ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്തുകൊണ്ട് ദേ ഇന്നത്തെ ദിവസം നമ്മൾ ആ ഒരു ഉച്ച സമയത്തേക്ക് ഇങ്ങനെ കടക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ 1:14. ഈ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്, എല്ലാ ദിവസവും പറയാറുള്ള പോലെ തന്നെ സമ്മറാണ്. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോകണ്ട, കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റിലേക്ക് കൂടി. ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെ നോക്കിയാലും 80s trend. എനിക്ക് കുറേ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, എടാ നീ 80s trend സംഭവങ്ങളൊന്നും പോസ്റ്റ് ചെയ്തില്ലല്ലോ എന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ വ്യത്യസ്തനായിട്ട് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ എന്താണ് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് തന്നെ പോസ്റ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കാം കാണാനായിട്ട്. ആ ഒരു കൗതുകത്തിനമായിട്ട് ഈ ഒരു കളർ സ്കീമിൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്ന കളർ സ്കീമായിരുന്നു ബ്ലൂ പിങ്ക് കോമ്പിനേഷനിലുള്ള ജാക്കറ്റ്സ്. ഇതൊക്കെ തന്നെ പലരുടെയും കണ്ണിൽ ഉടക്കിയിട്ടുണ്ട്. കുറേ പേർക്ക് ഹെയർ സ്റ്റൈൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കിപ്പോയവരുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആൻഡ് വെറൈറ്റി കണ്ടുപിടിക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടി, കുറച്ച് എന്താണ് റെട്രോ സ്റ്റൈല് എക്സ്ട്രാ ആക്കിക്കൊണ്ടുള്ള ഫോട്ടോസൊക്കെ തന്നെ കാണാനായിട്ട് പറ്റി. റെഗുലറായിട്ട് ചാറ്റ് GPT-യിൽ നമുക്ക് കിട്ടുന്ന ഫോട്ടോസ് അല്ലാണ്ട് വളരെയധികം വ്യത്യസ്തമായിട്ട് ആ ഒരു കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ അത്ര ബ്യൂട്ടിഫുള്ളി എല്ലാവരും പണിയെടുത്ത് നമ്മുടെ ChatGPT-യെ പണിയെടുപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ട്രെൻഡിങ്ങിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു 80s കാലഘട്ടം വിട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം. അവിടെ നമ്മൾ മറന്നുപോയ ഒരുപാട് ഗെയിംസ്, ഒരുപാട് സംഭവങ്ങളൊക്കെ തന്നെയുണ്ട്. അതിലേറ്റവും ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് ആംഗ്രി ബേർഡ്സ്. 2012 ആംഗ്രി ബേർഡ്സ് ക്രിയേറ്റ് ചെയ്ത ഒരു എന്താണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് ഇതുവരേക്കും പോയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോഴും ആ ആംഗ്രി ബേർഡ്സിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ഏതോ ഒരു മ്യൂസിക് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആംഗ്രി ബേർഡ്സിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആംഗ്രി ബേർഡ്സ് മാത്രമല്ല, 2014 സെൽഫി സ്റ്റിക്സ്. ഇപ്പോൾ സെൽഫി സ്റ്റിക്സ് അങ്ങനെ വലിയ പോപ്പുലറല്ല. ചിലപ്പോൾ ഈ പറഞ്ഞ വീഡിയോസും കാര്യങ്ങളും റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രൈപോഡ് സ്റ്റാൻഡ് മേടിക്കുമായിരിക്കും. എങ്കിൽ പോലും നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെ ആ ഒരു ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് തന്നെ കുറഞ്ഞ പോലെ എവിടെയൊക്കെയോ തോന്നി. 2014 ആ ഒരു ട്രെൻഡും ഔട്ടായി പോയി അല്ലേ. ഇനി 2010 കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഫാം വില്ല് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു. ഫാം വില്ല് എന്നല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്, ഫാം വില്ല് എന്നാണോ? ഫാം വില്ല് എന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഫാം വില്ല് എന്നുള്ള ആ ഒരു ഗെയിം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഹോപ്സ് ഒക്കെ തന്നെ നമ്മളുടെ ഉള്ളിൽ വളർത്താനായിട്ട് സഹായിച്ച ഒരു ഗെയിമാണ്. പോയി ചെടി നടന്നു, അതിൽ തക്കാളി വരുന്നു, പിന്നെ ബ്രിഞ്ചോൾ വരുന്നു, കത്തിരിക്കയ കാലത്ത് തന്നെയല്ലേ തക്കാളി അല്ല ചേ കത്തിരിക്ക വരുന്നു, ഈ സാധനങ്ങളൊക്കെ വരുന്നു. ഇതൊക്കെ തന്നെ നമ്മൾ യീൽഡ് ചെയ്യാൻ പോകുന്നു, കൃഷിയെടുക്കുന്നു, വിൽക്കുന്നു, സ്ഥലം മേടിക്കുന്നു, വീട് വയ്ക്കുന്നു. അയ്യോ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ ബഹളമായിരുന്നു ഇതൊക്കെ തന്നെ. അയ്യോ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് വർക്കിൻ്റെ ഇടയിൽ നിന്ന് പോയി ഇതൊക്കെ ചെയ്തിട്ട് വരുന്ന ഒരുപാട് കൂട്ടുകാരെ നമുക്കിപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ റെട്രോ കാലഘട്ടം മാത്രമല്ല, നമ്മളെ മനസ്സിലുള്ള മെമ്മറീസ് അടിപൊളിയായിട്ടുള്ള കുറേ നല്ല കാലങ്ങളൊക്കെ സൃഷ്ടിച്ചു തന്ന ഒത്തിരി ഒത്തിരി ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയപ്പോൾ ഏതെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് വരണ്ട. അയ്യോ ഏറ്റവും അധികം കളിച്ചിട്ടുള്ള ക്യാൻഡി ക്രഷ്, അയ്യോ ഇതൊക്കെ എങ്ങനെ മറന്നു. ക്യാൻഡി ക്രഷ് ആൻഡ് ഓൾസോ ടെമ്പിൾ റൺ. ടെമ്പിൾ റൺ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഓടുന്ന ഒരു ഗെയിം. അയ്യോ ഈ ഗെയിമൊക്കെ തന്നിട്ടുള്ള നൊസ്റ്റാൾജി ഇത് ഇപ്പോൾ കിട്ടുന്നതുണ്ടല്ലോ, ഒരു വല്ലാത്ത റെട്രോ ഫീലിന് നമുക്ക് കിട്ടാത്ത മറ്റൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയില്ല, 80s കാലഘട്ടത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെൻഡ് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇനി ഒരു ട്രെൻഡ് വരണമൊന്നുമില്ല. വൈ? ബിക്കോസ് അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ള മെമ്മറീസൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കിടക്കുമ്പോൾ സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: 101.7 FM.
1: Qatar's happiness frequency.
2: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 കഴിഞ്ഞ് 10:39. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
5: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: തനിക്ക് പോകാൻ അനുവാദമില്ല.
7: ഓ ഡ്രാമ,
8: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
7: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മുതൽ.
9: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
10: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: ഹായ് നമസ്കാരം, ഞാൻ ഷാജു ശ്രീധർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട്

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനർ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ 80s കാലഘട്ടമല്ല, പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിക് ഇവന്റ്സ് ഒക്കെ തന്നിട്ടുള്ള ഒത്തിരി ഗെയിമുകളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ മാരിയോ, കോൺട്ര എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ടായിരുന്നു, ഷേക്ക് സ്മൈലാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. റോഡ് റാഷ്, യെസ് റോഡ് റാഷ്, അയ്യോ റോഡ് റാഷ് ഒന്നും മറക്കാൻ പറ്റാത്ത സംഭവമാണ്. നീഡ് ഫോർ സ്പീഡ്, പ്രിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്, അലാദിൻ ഗെയിം ഉണ്ടായിരുന്നു. യെസ് ദീപു ജോയ് അയച്ചിരിക്കുന്ന മെസ്സേജ് ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്നായിരുന്നു. അത് ഓൾമോസ്റ്റ് കുറേ പേര് കളിക്കുന്ന ഗെയിം തന്നെയായിരുന്നു. അൻവർ അലിയും ക്ലാഷ് ഓഫ് ക്ലാൻസിന്റെ ഒരു ഫാൻ തന്നെയായിരുന്നു. ഇത് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇമ്പാക്ട് ഗെയിം ആയിരുന്നു റോഡ് റാഷ് എന്ന് പറഞ്ഞിട്ടാണ് രാഹുലിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ അല്ലമീൻ ബ്രോയും ദാ ഒരു വലിയ ലിസ്റ്റ്, 10 ഗെയിം അടങ്ങിയ ലിസ്റ്റാണ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. GTA, EA സ്പോർട്സ് ക്രിക്കറ്റ് 2007, ജംഗിൾ ബുക്ക്, സൂപ്പർ മാരിയോ. സൂപ്പർ മാരിയോ വേറെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് സൂപ്പർ മാരിയോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാക്സ് പെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ ഐ വാസ് ഇൻ പ്ലേയിങ് ദാറ്റ് വിന്നിങ് 11 എന്ന് പറഞ്ഞിട്ട് ഫുട്ബോൾ. യെസ് ആ ഒരു ഗെയിം അറിയാം. പക്ഷിയെ വെടിവെക്കുന്ന ഗെയിം. ആംഗ്രി ബേർഡ്സ് ആണോ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും ആയിരിക്കണമല്ലോ. ജുവൽ ടെട്രിസ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്, അതും എനിക്ക് വലിയ പരിചയമില്ലാത്ത ഗെയിമാണ്. ബ്രിക് ഗെയിം, ഓഫ് കോഴ്സ് ബ്രിക് ഗെയിം മറ്റേ നമ്മുടെ ഫോണിലും ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ അല്ലാണ്ട് കളിക്കുന്ന ബ്രിക് ഗെയിംസും ഉണ്ടായിരുന്നു. ഇതുകൂടാതെ എല്ലാവരും വിട്ടുപോയൊരു സംഭവമുണ്ട്, നമ്മുടെ സ്നേക് ഗെയിം. സ്നേക്ക് വലുതായി വിഴിഞ്ഞ് പോകില്ലേ, ആ ഒരു ഗെയിമുണ്ട്. ഒരുപാട് ഗെയിംസ് ഇതേപോലെ നമുക്ക് ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഓർമ്മകൾ, നല്ല ഓർമ്മകൾ. ഇപ്പോൾ ലൂഡോ ഭയങ്കരമായിട്ടൊരു ടൈം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴും ലൂഡോ കളിക്കുന്ന ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് ഫ്ലൈറ്റിൽ, അതേപോലെ തന്നെ ട്രെയിനിലൊക്കെ ഇരുന്ന് ലൂഡോ കളിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി. ഇങ്ങനെ ലിസ്റ്റിലേക്ക് ഒരുപാട് ഗെയിംസ് ഒക്കെ എത്തുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയ, ഒരുപാട് ഓർമ്മകൾ. ഇത്തരത്തിലുള്ള ഓർമ്മകളാണ് നമ്മൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. മനോഹരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളും ആ ഓർമ്മകളിൽ നിന്ന് ഉണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സന്ദീപ് ആണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം കേട്ട് കൂട്ടുകൂടാൻ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങളുടെ
3: കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
2: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
4: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4Marry.com.
5: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152nd ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. Nyayar mudal vyajam vare vaigittu 5 mani mudal. 917 evenings.
7: Joy Alukas 917 evenings
8: presented by Joy Alukas, world's favorite jeweler.
9: Powered by
10: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട് തുടങ്ങി ഒതന്റിക് അറബിക് ക്വിസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
11: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
12: ഹലോ, നമസ്കാരം, ഞാൻ സുദേവ് നായർ.
13: 500 മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
14: യു ആർ ലിസണിംഗ് ടു
12: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: Welcome back once again, Radio Sun 91.7 FM Home Delivery. The time Sandeep Aadu Koodiyolladu. ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകാനുള്ള ടൈമൊക്കെ ആയി വരുന്നു. പക്ഷെ പോകുന്നതിന് മുന്നേ ഇന്ന് മോർണിംഗ് നമ്മൾ ഹോം ഡെലിവറി ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്, നമ്മുടെ രാവിലത്തെ റുട്ടീൻ പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ രാത്രിത്തെ കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ള നമ്മുടെ എനർജി അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓവറോൾ വൈബ് തന്നെ സെറ്റ് ചെയ്യുന്നത് ഈ മോർണിംഗ് റുട്ടീൻ ആയിരിക്കും. സോ രാവിലെ റെഗുലറായിട്ട് നമുക്ക് വർക്കൊക്കെ ഉണ്ടെങ്കിൽ 6 മണി 7 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വീക്കെൻഡ് ടൈമിൽ അത് 7 അല്ലെങ്കിൽ 8 മണി എന്നുള്ളതാക്കാം. കുറച്ചുകൂടെ കൂടുതൽ സമയം ഉറങ്ങണമെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കണക്ഷനാണ് എക്സസൈസ്, ഡയറ്റ് ഇതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നത്, എസ്പെഷ്യലി സ്ലീപ്പ്. സ്ലീപ്പ് എന്ന് പറയുന്നത് ഉറക്കം ഭയങ്കരമായിട്ടുള്ള ഒരു കോർ പില്ലറാണ് നമ്മുടെ ഹെൽത്തിൻ്റെ. ആദ്യം നമ്മുടെ ഉറക്കം തന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതല്ല, ഒരു കാരണം വെച്ചാലും നമ്മുടെ ബോഡിയെ പ്രോട്ടീൻസ് വൈറ്റമിൻസിന് വേണ്ടി ക്രേവ് ചെയ്യാനായിട്ട്, അതായത് എനർജി സോഴ്സസിന് വേണ്ടി ക്രേവ് ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കരുത്. പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഉണ്ടെങ്കിൽ തന്നെ ആ ക്രേവിങ്സ് നമുക്ക് ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടി ഉണ്ടായിരുന്നത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. നാളെ പകലാം. Until we meet, this is Sandeep signing off from home delivery today. Love you all. Take care. Bye-bye.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station.
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഹോം ഡെലിവറി

0: മിസ്സസ് കല്യാണി പ്രിയദർശൻ.
1: അപ്പൊ ചന്ദ്രശേഖരിക്കും സൂപ്പർ ഹീറോ ആണോ?
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.
2: നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റ് ഓയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസെൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റ് ഓയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: Adi, ende birthday celebration enda chelavu ende
2: samsamindu mandi mandi.
3: ഉഫ്, ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: മാറ്റിനി ക്ലാസിക്സ്.

0: മോനെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി ഓടി മക.
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ മാറ്റിനി മാഷബിൾ സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് ജോയിൻ ചെയ്യുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്ന് പേരാണ്. ഓക്കെ, അഷ്ടമിയും നിസയും അതുപോലെ അപ്പുണ്ണിയും കൂടെയുണ്ട്. അപ്പൊ ഈ ഒരു ടൈമിൽ ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ഭയങ്കര ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ചൂടേറിയ ചർച്ച,
1: അതെ, അതിമനോഹരമായ ചർച്ചകളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതാണ് തരുമൂർത്തി ലാലേട്ടൻ കൂട്ടുകെട്ടിലെ അതിമനോഹരത്തിന്റെ ചിത്രീകരണം ഷൂട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിട്ട് ലാലേട്ടൻ വരാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും അതിമനോഹരം.
2: അങ്ങനെ ഞാൻ ഒരു കണക്ഷൻ പറയട്ടെ,
1: പറയൂ.
2: അതിമനോഹരം അതിമനോഹരമായി തുടരുമോ?
0: എന്തായാലും ഇപ്പൊ ഈ ഒരു സമയം നമുക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങളും മെസ്സേജ് അയക്കുക. ഈ പറഞ്ഞ പോലെ തന്മൂർത്തി ലാലേട്ടൻ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതേപോലെ ഒരു ഡയറക്ടർ വിത്ത് ലാലേട്ടൻ, ഈ പറഞ്ഞ ലാലേട്ടനും ആവാം, അല്ലെങ്കിൽ ഈവൻ എനി കോമ്പിനേഷൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ
1: സംവിധായകൻ കോംബോ ഇഷ്ടപ്പെട്ട.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ പാട്ടൊക്കെ കേട്ട് തിരിച്ചു വന്നിട്ട് അതിനെ കുറിച്ച് കൂടുതൽ പറയാം. അപ്പൊ കേട്ടോണ്ടിരിക്കുക ഇത് മാറ്റിനി മാഷം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. കത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.

0: ഒരു അടിപൊളി ഡിറക്ടർ ആൻഡ് ആക്ടർ കോമ്പിനേഷൻ ഇതാണ് നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക്. ഇത് മാറ്റിനി മാഷപ്പ് ആണ്. അഷ്ടമിയും മിസയും അപ്പുണ്ണിയാണ് കൂടെ ഉള്ളത്.
1: ഓക്കെ, തരുൺമൂർത്തി ലാലേട്ടൻ ചിത്രമായ അതിമനോഹരത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായെന്ന് നിസ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഈ തരുൺമൂർത്തി ലാലേട്ടൻ കോമ്പിനേഷനിലെ രണ്ടാമത്തെ ചിത്രമാണ്. നമുക്കറിയാം ലാലേട്ടന്റെ ആ ഒരു സമയത്ത് ലാലേട്ടന് വേണ്ടിയിട്ട് കോടികൾ മുടക്കി സംവിധായകര് സിനിമകൾ എടുക്കുന്ന ഒരു സമയത്ത് വിവിധങ്ങളായ ലൊക്കേഷനുകൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് സിനിമകളൊക്കെ വരുന്ന സമയത്താണ് ഒരു കറുത്ത ഷർട്ടും ഒരു കറുത്ത മുണ്ടും ഒരു ബ്ലാക്ക് അംബാസിഡറും കൊടുത്ത് ഒരാളെ അങ്ങ് ഇറക്കി വിട്ടു. അതന്നെ ശരിക്കും പറഞ്ഞ ഒറ്റയാൻ കാട് കയറിയ പോലെ തന്നെയായി.
2: അത് ആ ഒരു സിനിമയും ആ ഒരു കോമ്പിനേഷനും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ ഏത് സംവിധായകനായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും പറയാനായിട്ട് പറ്റുക?
1: എനിക്ക് മമ്മൂക്ക
2: ഐ വി ശശി
1: ഏറ്റവും കൂടുതൽ സിനിമകള് കലൂർ ഡെന്നീസ് ഐ വി ശശി
2: ആ ഒരു കോമ്പിനേഷൻ
1: ആ ഒരു ലെജൻഡറി കോമ്പിനേഷൻ ആണ്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നാൽ എനിക്ക് കുറച്ചും കൂടെ രഞ്ജിത്ത് മമ്മൂക്ക കോമ്പിനേഷൻ ഇഷ്ടമായിട്ടുണ്ട്. ബാലേരി മാണിക്കമാണെങ്കിലും ശരി, അതുപോലെ തന്നെ നമ്മുടെ പ്രാഞ്ചിയേട്ടനാണെങ്കിലും ശരി, ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമാണ്.
0: പിന്നെ മമ്മൂക്ക കുറേക്ക് ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ അവസരം കൊടുത്ത് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ എന്തായാലും ബാക്ക് ടു ലാലേട്ടനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ പ്രിയദർശൻ
2: എവർഗ്രീൻ കോമ്പിനേഷൻ
1: ലാലേട്ടൻ സിബിമല
2: സിബിമലയിൽ അതെ അതെ
1: കിരീടമൊക്കെ എന്താ
2: പറയാനില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു റീല് കണ്ടാണ് കേട്ടോ, തമിഴില് ഒരാളിരുന്നിട്ട് ആ സീനിലെ കത്തി താഴെ സീൻ, അത് തമിഴിലെ സീനും മലയാളത്തിലെ സീനും രണ്ടും കാണി രണ്ടും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ളത് അവർ അനലൈസ് ചെയ്യാണ് കേട്ടോ. കണ്ണുകളുടെ വ്യത്യാസം, വോയിസ് മോഡുലേഷൻ, ആദ്യം പറയുന്ന വാക്ക് കത്തി താഴെ നോർമലി പറയുന്നു, പിന്നെ പറയുന്ന അടുത്ത മോഡുലേഷനിൽ അച്ഛന്റെ വിഷമത്തിൽ പറയുന്നു, അതിന് മുമ്പ് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ പറയുന്നത് അങ്ങനെ പറയുന്നു. അപ്പൊ നമ്മൾ ഞാൻ ആലോചിക്കുന്നത് ശരി, ഒരു ചെറിയ സീൻ എടുത്തിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
0: ഈ പറഞ്ഞ സീൻ തന്നെ അല്ലെങ്കിൽ ഈവൻ തിലകൻ ചേട്ടന്റെയും അതുപോലെ തന്നെ ലാലേട്ടന്റെയും ഒരുപാട് ഇങ്ങനത്തെ സീനുകൾ എടുത്തിട്ടാണ് നോർത്ത് ഇന്ത്യയില് എനിക്ക് അദ്ദേഹത്തിന്റെ പേര് മറന്നു, പക്ഷെ ആക്ടേഴ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഓരോ ക്ലാസ്സിന്റെ വീഡിയോസ്
2: വരുന്നുണ്ട്,
0: അതിൽ വരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതുപോലെ ലാലേട്ടൻ കുറെ സീനുകൾ നമുക്ക് എടുത്ത് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കുറെ എക്സാമ്പിൾ പറയുന്നുണ്ട്.
1: ലാലേട്ടൻ ഒരു യൂണിവേഴ്സ് ആണെന്ന് പറഞ്ഞ പോലെ
2: രണ്ടുപേരും നമുക്ക് യൂണിവേഴ്സിറ്റീസ് ആണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടൻ സംവിധായകൻ കോംബോ ആരൊക്കെയാണ്
0: വേഗം തന്നെ മെസ്സേജ് അയച്ചു 5000 009 1 7.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
3: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി.
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: ഒരു എവർഗ്രീൻ ആക്ടർ ഡയറക്ടർ കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ലെജൻഡറി കോമ്പിനേഷൻസ് മുതല് ഏറ്റവും ന്യൂജൻ കോമ്പിനേഷൻസ് വരെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വെൽക്കം ബാക്ക്. ഇത് മാറ്റിനി മാഷപ്പ്. അഷ്ടമിയും ഡിസയും അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.
1: ഓക്കെ, ഇനി മറ്റൊരു കൂട്ടുകെട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൂട്ടുകെട്ടാണ്, ജയറാം സത്യനന്ദിക്കാട്.
2: ഒരു പച്ചപ്പ് അല്ലേ,
1: ഒരു പച്ചപ്പ്,
0: നാടൻ വയല്, അതൊക്കെ
1: നമ്മുടെ മനസ്സിന് അക്കരേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നുള്ളത് മാത്രമാണ്. സത്യനന്ദിക്കാട് സിനിമകളുടെ, അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് ആരോ ഒരു ഇന്റർവ്യൂല് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളെ വെച്ച് സംവിധാനം ചെയ്യുന്ന സംവിധായകനാണ്
2: എന്നുള്ളത്.
1: ഒന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹത്തിന്റെ പഴയകാല പടങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് എപ്പോഴും ഉണ്ടായിരുന്നത് ഒരേ താരങ്ങൾ തന്നെയായിരുന്നു. അതായത് ലെജൻഡറി ആക്ടേഴ്സ് എല്ലാവരും അദ്ദേഹത്തിന്റെ പടങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതായിരുന്നു.
2: തീർച്ചയായിട്ടും ഇപ്പൊ ആ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഇവരൊക്കെ എന്ത് ഭംഗിയായിട്ട്, ഇപ്പം ഒടുവിൽ ശങ്കരാടി അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ, അവരൊക്കെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന നടന്മാരാണ്.
0: നടന്മാരെ തന്നെ ഒരു ചിലപ്പോ പത്ത് പേരൊക്കെ ഒരുമിച്ച് നിന്നൊരു
2: സീനായിരിക്കും. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്,
0: സംഭവങ്ങൾ ഉണ്ടാവും. ചിലപ്പോ നമ്മളിപ്പോ സീനിൽ എത്ര പോയാലും കൂടി പോയൊരു നാല് പേർക്കോ അഞ്ചു പേർക്കോ ഒരു സ്പേസ്
2: ആയിരിക്കും. പത്തും പേര്,
0: പത്തും പതിനഞ്ചു പേരാണ്.
1: അതിൽ തന്നെ ഇപ്പൊ ഓടിവിൽ സാർ, അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ സത്യനന്ദിക്കാട് സിനിമയിൽ അദ്ദേഹം എന്ത് കഥാപാത്രമായിട്ടാണോ അഭിനയിക്കുന്നത് അതാണ്. ഇപ്പൊ ഒരു ചായക്കടക്കാരനാണെങ്കിൽ ചായക്കടക്കാരനാണ്, അമ്മാവനാണ്. ഇനി ഒരു ബ്രോക്കർ ആണെങ്കിൽ
2: ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ളതാണ്.
1: പ്രതിഭകളെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടിൽ വന്ന ആ സിനിമകൾ, അല്ലെങ്കിൽ ആ സീനിയർ താരങ്ങളുടെ കൂട്ടുകെട്ടിൽ വന്ന സിനിമകളൊക്കെ മലയാളത്തിന്റെ എന്താ ക്ലാസിക്സ് ആണ്.
2: തീർച്ചയായിട്ടും
0: അതുപോലെ ഉള്ള മറ്റ് ഒരു ഒരു കോമ്പിനേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിലീപ് ലാൽ
2: ജോസ് കോമ്പിനേഷനാണ്.
1: അവർക്കിടെ ഇടയിൽ പറഞ്ഞാൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമല്ലേ. സുഹൃത്തുക്കളായിട്ട് രണ്ടുപേരും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട്, കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് വന്ന ആളുകളാണ്. അപ്പൊ അവര് അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്.
2: അതുകൊണ്ട് ആ സിനിമകൾക്കൊക്കെ ഭയങ്കര ഒരു ഭംഗിയാണ്,
1: കാരണം തിളക്കം കൂടുതൽ.
2: എന്താ പറ്റിയെന്ന്,
1: ഞാൻ ഈ മേഖലയിലേക്ക് വരാത്തത് കൊണ്ടല്ലേ,
2: നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല. അപ്പൊ തിളക്കത്തിലെ പാട്ട് വരട്ടെ.
0: ഉറപ്പായിട്ടും എന്തായാലും തിളക്കത്തിലെ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ലാൽ ജോസ് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, വിനീതിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് അഭിനയിക്കാൻ നേരത്ത് എനിക്ക് ഇത്തിരി സ്പേസ് പോലും തന്നില്ല, ഞാൻ അറിഞ്ഞില്ല. എന്റെ മുമ്പിൽ കയറി നിന്നിട്ട് എന്റെ മുഖം കാണാതെ ഇരിക്കാൻ ഈ ദിലീപ് കയറി നിന്നു പരാതി പറയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു
2: ഷോട്ടിന് വേണ്ടിയിട്ട്.
0: അപ്പൊ അത്രയും നല്ല കൂട്ടുകെട്ടാണ് അന്ന് മുതൽ തുടങ്ങിയതാണ്. അപ്പൊ നേരെ പോകുന്നു ഒരു സോങ്ങിലേക്ക്, ദിലീപ് ലാൽ ജോസ് കോമ്പിനേഷനിലേക്ക്.

ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഇനിയ വചനങ്ങളിലൂടെ.
1: ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: മാച്ചിനി മാഷപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ സംവിധായകൻ കോംബോ ആണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അത് പറഞ്ഞു വന്നപ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ, എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് കോമ്പിനേഷൻ.
1: അവരിപ്പോ ഒരു ഇന്റർവ്യൂവിന് അടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ കൂടെയുള്ള ഒരു ചിത്രം പങ്കുവെച്ചാല് അതൊക്കെ മലയാളി ഭയങ്കരമായിട്ട് ഏറ്റെടുക്കും എന്നുള്ളതാണ്.
2: മാത്രല്ല ഇപ്പൊ തന്നെ ലാസ്റ്റ് കുറച്ച് ഒരു ഒരു ഡൗൺഫോളിന് ശേഷം വീണ്ടും നിവിൻ പോളി ഇങ്ങനെ പിക്കപ്പ് ചെയ്ത് വരുന്ന സമയമില്ലേ, അപ്പൊ ആ സമയത്തും വിനീത് ഭയങ്കരമായിട്ടിരുന്ന് പറയുന്നുണ്ട് നിവിനെ കുറിച്ചിട്ട്. അതായത് അവൻ അങ്ങനെയല്ല, അവന് ഇനിയും ഒരുപാട് ചെയ്യാൻ പറ്റും, അങ്ങനെ പറഞ്ഞ് ഭയങ്കര പ്രോത്സാഹനം കൊടുക്കുന്ന കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇപ്പോഴാണ് ആ വീഡിയോ വീണ്ടും ട്രെൻഡിംഗിൽ വരുന്നത്, ആഫ്റ്റർ ദ ക്രോസ് ആൻഡ് ക്രോസ് ഓഫ് ആ ഒരു ഒരു സെലിബ്രേഷൻ.
0: ഇനിയിപ്പോ അവർ ഒരുമിച്ചൊരു പടം വരുന്നുണ്ട് എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്.
1: കഴിഞ്ഞ ദിവസം വിനീത് ശ്രീനിവാസൻ അത് പറയുന്നുണ്ട്, അടുത്ത വർഷത്തേക്ക് നിവിൻ പോളി ആയിട്ട് ഒരു പ്രോജക്ട് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അവരുടെ കോംബോയ്ക്കും ഇതുപോലെ തന്നെ ഒരു വലിയ പ്രത്യേകതയുണ്ട്, നിവിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് വിനീതാണ്, അതിനുശേഷം അവര് നല്ല സുഹൃത്തുക്കളായിട്ട് മാറുന്നു. വിനീത് നിവിൻ തന്നെ എപ്പോഴും പറയാറുണ്ട് എന്റെ മെന്റർ കൂടിയാണ് വിനീത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സൗഹൃദവും ആ ഒരു ബോണ്ടും ആണ് അവരെ തമ്മിൽ അടുപ്പിക്കുന്നതും അവരുടെ കൂട്ടുകെട്ടുകൾ മലയാളികൾ ഏറ്റെടുക്കുന്നതും എന്ന് തോന്നുന്നു.
0: ആ ഒരു കോമ്പിനേഷനിൽ വന്നൊരു സിനിമയിലെ ഒരു പാട്ടിലേക്ക് തന്നെ നമുക്ക് പോകാം.
2: ഉറപ്പായിട്ടും എന്തായാലും അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് വേറെയും കുറച്ചധികം കോമ്പിനേഷൻസ് പറയാനുണ്ട്. കേട്ടോണ്ടിരിക്കുന്ന ഫേവറേറ്റ് സ്റ്റേഷൻ ഇത് മാച്ച് ഡീ മാഷപ്പ്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
2: തീർച്ചയായും, ചോദിച്ചോളൂ.
1: അതെ, എന്റെ കല്യാണ പ്രേരിക്ക് നടക്കുക.
2: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
2: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at m4mari.com.
0: This is Matine Masha, only on Radio Suno 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: सुनो 91.7 FM कतर्स फेवरेट रेडियो स्टेशन
1: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare, vaigittu 5 mani mudal.
4: 917 evenings. Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
8: and
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Hi, this is Vijay Babu. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: മാച്ചിനി മാഷപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ത്രിവിക്രയങ്ങളാണ് കൂടെ അഷ്ടമിഷ്ടിയുടെ അപ്പുണ്ടിയും കൂടെ ഉണ്ട്.
4: അതെ അതെ. എന്തായാലും ഇവിടെ സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ആക്ടർ ഡിറക്ടർ കോമ്പിനേഷൻ പറയുമ്പോൾ, കുറച്ച് നാളുകളായി നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന മറ്റൊരു കോമ്പിനേഷനാണ് ലാലേട്ടനും പൃഥ്വിരാജും.
5: അതായത് സംവിധായകൻ എന്ന
3: അപ്പൊ ബ്രോഡാഡി ആണെങ്കിലും ശരി, ലൂസിഫർ ആണെങ്കിലും ശരി, എംപുരാൻ ആണെങ്കിലും ശരി, അതെല്ലാം ഒരു എന്താ പറയുന്ന അവരുടെ ഒരു കോംബോ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു
5: ആളെപ്പോഴും പറയൊരു ഫാൻ ബോയ് ആണല്ലോ. അപ്പൊ ഫാൻ ബോയ് മൂവി എടുക്കുമ്പോ എങ്ങനെയാവും എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിലൂടെയായിരുന്നു അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു.
3: മറന്നു പോയൊരു സംഭവം ഉണ്ട് മക്കളെ.
5: എന്താണ്?
3: ജീതു ജോസഫ് ലാലേട്ടൻ.
5: അത് ശരി, ദൃശ്യം.
4: അയ്യോ,
5: എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ടോപ്പിക്ക് തീരൂല.
4: എനിക്ക് എനിക്ക് മനസ്സിലാവാത്തത് ലാലേട്ടനെ വെച്ച് തന്നെ കുറെ കോമ്പിനേഷൻ പറയാൻ പറ്റും എന്നുള്ളതാണ്.
5: അതെ അതെ, ജീതു ജോസഫ് ലാലേട്ടൻ
3: അതൊരു ഭയങ്കര
5: നല്ലൊരു കോമ്പോ ആയിരുന്നു. പിന്നെ അതുപോലെ മമ്മൂക്കയുടെ സിനിമകളിലേക്ക് വീണ്ടും വരുവാണെങ്കിൽ കമൽ
3: അല്ലെ, മഴയെത്തും മുമ്പേ, അഴകിയ രാവണൻ, മേഘം, രാപ്പകൽ, കറുത്തപക്ഷികൾ, അങ്ങനെ നീണ്ടുപോകുന്ന ലിസ്റ്റ് എന്നുള്ളതാണ്.
4: അങ്ങനെ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഓരോ ഡിറക്ടർ ആൻഡ് ആക്ടർ കോമ്പിനേഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വെറും ആക്ടേഴ്സിനെ മാത്രം ഇഷ്ടപ്പെടുന്നവരല്ല, നമ്മള് അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെ ശ്രദ്ധിക്കുന്നവരാണ്.
3: സിനിമ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പൊ ഏത് ലെവലിൽ നിൽക്കുന്നു. കാരണം എന്താ വെച്ചാൽ അത് ഇതുപോലത്തെയുള്ള കഥാകൃത്തുക്കളും തിരക്കഥാകൃത്തുക്കളും സംവിധായകരുമാണ് മലയാള സിനിമ എങ്ങനെയാക്കുന്നത്. നമുക്കറിയാം മലയാള സിനിമയുടെ ഫേസ് മമ്മൂക്ക, മോഹൻലാല്, ലാലേട്ടൻ ഇത് ആണെങ്കിൽ കൂടിയിട്ടും ഇപ്പൊ നമ്മുടെ സിനിമ എത്തി നിൽക്കുന്നത് എങ്ങനെയാണ്, ഇന്ത്യയില് അല്ലെങ്കിൽ ലോകമെമ്പാടും മലയാള സിനിമ ചർച്ചയിലുള്ളതാണ്.
5: അപ്പൊ
3: അതില് ഈ സംവിധായകരുടെ പങ്ക് എന്ന് പറഞ്ഞാൽ
5: വളരെ വലുതാണ്. കാരണം ഇപ്പം ഗ്രീഷ് എഡി ഒക്കെ ആണെങ്കിലും അങ്ങനെയുള്ള സംവിധായകർ വരുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് നോക്കുവാണ് ആരാണ് ഇത് ഡയറക്ട് ചെയ്തത്. അപ്പൊ നമ്മളാണെങ്കിൽ സിനിമ കാണുമ്പോ ഇന്ന ആളുടെ സിനിമയാണ്, എന്തെങ്കിലും കാണും അങ്ങനെ വിചാരിച്ച് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്.
4: കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഐ ആം ഗെയിം ആക്ച്വലി കാണാൻ വേണ്ടി പോയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ
5: ഇങ്ങനെയുള്ള ആക്ടർ സംവിധായകൻ കോമ്പിനേഷൻസിനെ കുറിച്ച് നിങ്ങൾക്കും സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: മാറ്റിനി മാഷപ്പിൽ ഇന്ന് നടന്മാരും സംവിധായകരും അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ടോപ്പിക്ക് മുഴുവൻ പറഞ്ഞ് നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
1: ഉറപ്പായിട്ടും നമ്മൾ തുടങ്ങിയത് ആക്ച്വലി തരുൺമൂർത്തി ചിത്രമായിട്ടുള്ള അതിമനോഹരത്തിൽ നിന്നായിരുന്നു. ആ ഒരു പടത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും അതിന്റെ നിർമ്മാതാവ് എന്ന് പറയുന്നത് ആഷിഖ് ഉസ്മാൻ ആണ് കേട്ടോ. എന്തായാലും ആഷിഖ് ഉസ്മാൻ തന്നെ ഏറ്റവും പുതുതായിട്ട് വരുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാൽ മോഹൻലാൽ ജൂഡ് ആന്റണി ഒരുമിക്കുന്ന സിനിമയുടെ നിർമ്മാതാവായിട്ടും ആഷിഖ് ഉസ്മാൻ തന്നെ വരുന്നു എന്നുള്ളതാണ്. അത് ലാലേട്ടന്റെ 370-ാമത്തെ സിനിമയായിട്ടാണ് കണക്കാക്കുന്നത്.
2: എനിക്ക് തോന്നുന്നു അതില് തുടക്കം സിനിമ അതിനൊരു കാരണമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കണക്ഷൻ.
0: കാരണം ആ സമയത്ത് ജൂഡ് പറയുന്നുണ്ട് ലാലേട്ടനെ വെച്ചൊരു സിനിമ വളരെ കാലമായിട്ടുള്ളൊരു സ്വപ്നമാണ്, അതിലേക്ക് എത്തുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു.
1: ഉറപ്പായിട്ടും അതുപോലെ ഒരുപാട് സിനിമകൾ ഓപ്പറേഷൻ ഗംഗി ഉൾപ്പെടെ നിരവധി സിനിമകളാണ് ബാക്ക് ടു ബാക്ക്. പണ്ടത്തെ ലാലേട്ടൻ ഈ ഒരു വർഷം തന്നെ കുറെ സിനിമകൾ അഭിനയിക്കാൻ വേണ്ടിട്ട് ഓടിക്കൊണ്ടിരുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് ഇനി നടക്കാൻ പോകുന്നത്.
2: പക്ഷേ ഈ സമയത്ത് എല്ലാ ഹിറ്റുകളാകുന്നു എന്നുള്ളൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ രണ്ടുപേര് പാട്ട് പാടിക്കോട്ടെ,
0: പെട്ടെന്നായിക്കോട്ടെ. ഞാൻ പോണോ?
2: വേണ്ട.
1: അല്ല, ഏത് പാട്ടാ പാടുന്നത്?
2: മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി
0: തുഴഞ്ഞ
2: വിശേഷങ്ങളിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇത് മാറ്റിനി മാഷപ്പ് ആണ്. കൂടെ
0: നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുക.
2: ഞാൻ ഒരു
0: സംസാരിച്ചറിഞ്ഞില്ലല്ലേ, സമയം പോയതാണ്.
2: പേരിടൽ കർമ്മത്തിലേക്ക് നമ്മൾ എത്തുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഷഹബാസ് അമൻ നമ്മുടെ ഖത്തറിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വരുന്ന ഒരു പിന്നെ നമുക്കറിയാം ഷഹബാസ് അമന്റെ ഒരു രീതികളും പറഞ്ഞു പാടുന്ന ഒരു രീതിയൊക്കെയാണ്. അപ്പൊ ആ പ്രോഗ്രാമിന് പറ്റിയ ഒരു പേര് നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്.
0: ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ, മഹേഷിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. മഹേഷ് ഇട്ടിരിക്കുന്ന പേര് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മിഴിയിൽ നിന്നും മിഴിയിലേക്ക് ഷഹബാസ് അമൻ നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ആളത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു കലഗ്രാഫി രൂപത്തിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്.
1: അതേപോലെ ഒരുപാട് പേരാണ് ഓരോരോ ഇത് നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു പേര് അയച്ചിട്ടേ എനിക്കിത് വായിക്കാൻ പറ്റില്ല, എന്നിട്ട് ഞാൻ തിരിച്ച് മെസ്സേജ് ചേട്ടാ ഇതെങ്ങനെ വായിക്കുന്നു പറഞ്ഞുതരാം. എനിക്ക് അതിന്റെ ഇത് ടോണിൽ തന്നെ മെസ്സേജ് അയച്ചിരിക്കുകയാണ് വോയിസ് നോട്ട്. ഈ സരിഗമ പതനിസ പറയുന്ന പോലെ തന്നെ വേറെന്തോ രീതിയിൽ ഒരു ഒരു ഇതാണ്, അതേ രീതിയിൽ വരുന്ന രീതിയിൽ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് സമയം.
2: ഇന്നലെ തന്നെ നമുക്ക് 100-ഓളം പേരുകൾ സജഷൻസ് പല ആളുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആരുടെ പേര് സെലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കാത്തിരിക്കുകയാണ് ദോഹ. അപ്പൊ അദ്ദേഹത്തിനൊരു വലിയ സമ്മാനവും ക്യൂൻ ഇവന്റ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്.
1: ഉറപ്പായിട്ടും. അപ്പൊ അത് ആർക്കാണ് ലഭിക്കാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ തൽക്കാലം ഞങ്ങളൊന്ന് വൈൻഡ് ചെയ്ത് പോവുകയാണ്. ഇനി എന്തായാലും കുറച്ചു നേരത്തിന് ശേഷം ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പൊ രണ്ടുപേർക്കും ടാറ്റ ബൈ ബൈ.

0: Spur MCU.
1: Good evening, good evening, listeners. Radio Sonu 91.7 FM-il Matani Mashup-ന്റെ ടൈം. ദി സിനിമ ലോകത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ടൈം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളൊക്കെ ബാക്ക് ടു ബാക്ക് വരാൻ പോകുന്നു. എനിക്കൊന്ന് സെപ്റ്റംബർ മാസമല്ല ഒക്ടോബർ മാസം ഒരുപാട് ചിത്രങ്ങൾ, നമ്മൾ കാത്തിരിക്കുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ തന്നെ റിലീസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ചെറിയ പോരാട്ടത്തെ പറ്റി പറയാനുണ്ട്. ആ പോരാട്ട കഥയിലേക്ക് നമ്മൾ പോകുന്നതിനൊക്കെ മുന്നേ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ 4:04 സന്ധ്യമാണ് കൂടെയുള്ളത്. മാറ്റണി മാഷപ്പിൽ ഈ ഒരു ടൈം എല്ലാ ലിസ്നേഴ്സിനും ഒരു അടിപൊളി ഈവനിങ് വിഷസ് അറിയിക്കുന്നു. ആ കൂട്ടത്തിൽ മെസ്സേജൊക്കെ ഇങ്ങ് പോകുന്നോട്ടെ. 5000917ലേക്ക് മെസ്സേജ് മാത്രമല്ല കേട്ടോ, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സ്പെഷ്യൽ ഡേ വിഷസൊക്കെ അറിയിക്കാനുള്ള ഫ്രണ്ട്സും കസിൻസും റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മെസ്സേജ് കൂടി അയക്കാനായിട്ട് വിട്ടുപോകണ്ട എന്ന് ഓർപ്പിക്കുകയാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പറഞ്ഞു മുമ്പ് ലൈഫുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു സംഭവമാണ് സിനിമയെന്നുള്ളത്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ, എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചില സിനിമകൾ, ചില കഥാപാത്രങ്ങൾ, ചില പാട്ടുകളൊക്കെ തന്നെ ജീവിതമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ കണ്ട വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഓരോ ചിത്രവും വരുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഓരോ എസൻസും മനസ്സിലാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കും. സോ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമയും കണ്ട്, നോ മാറ്റർ വാട്ട് ലാംഗ്വേജ് ഇറ്റ് ഇസ് ഫ്രം. അതാണ് ഏറ്റവും വലിയ ആഡഡ് അഡ്വാൻറ്റേജ് കേട്ടോ. മുമ്പൊക്കെ നമ്മൾ ഏറ്റവും അധികം നോക്കുന്നത് മലയാള ചിത്രം ഏതുണ്ടെന്നാണ്. പക്ഷേ ഇപ്പോൾ മലയാളമാണെങ്കിലും തെലുഗു ആണെങ്കിലും തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും എല്ലാം കാണാൻ നമുക്ക് ഓക്കെയാണ്, നമ്മൾ സെറ്റാണ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ത്യൻ സിനിമ ചരിത്രം ഇങ്ങനെ ഓരോരോ പുതിയ ചരിത്രങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടും അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി മാറ്റണി മാഷപ്പിൽ. സന്ദീപാണ് കൂടെയുള്ളത്. ബുധനാഴ്ച ദിവസം സെപ്റ്റംബർ 9 ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആഫ്റ്റർനൂൺ, ആഫ്റ്റർനൂൺ കഴിഞ്ഞല്ലോ, നമ്മൾ ഈവനിങ്ങിലേക്ക് കടക്കുകയാണ്. സോ അപ്പോൾ ഈവനിങ് ടൈം എല്ലാവർക്കും വിഷ് ചെയ്യുന്നു വിത്ത് എ ബ്യൂട്ടിഫുൾ സോങ്, സല്ലാപം എന്ന സിനിമയിലെ ഗാനം. കമിങ് ഓൺ

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.
5: This is only on
6: Radio Suno 91.7 FM.
7: Brought to you by Safari, world class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

ഷൈഡോയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരേഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: Welcome once again. Welcome back to Radio Sun 91.7 FM. ഇത് മാറ്റണി മാഷപ്പിന്റെ ടൈം സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈമിൽ സിനിമാ ലോകത്ത് തന്നെ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അത് മെഗാ സ്റ്റാർസ് തമ്മിലുള്ള പോരാട്ടമാകുമ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ ആ ഒരു പോരാട്ടത്തെ പറ്റി പറയാണ്ടിരിക്കും, ഡിസ്ക്ലോസ് ചെയ്യാണ്ടിരിക്കും. അത്തരത്തിലൊരു പോരാട്ടത്തിലാണ് ഇപ്പൊ മമ്മൂക്കയും ലാലേട്ടനും. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക ലാലേട്ടൻ ചിത്രങ്ങളൊക്കെ ഒരുമിച്ച് റിലീസ് ആവുന്ന ആ ഒരു ക്ലാഷ് ഒക്കെ വരുന്ന സമയത്ത് ആരാധകർ തമ്മിലാണ് ഒരു ചെറിയ ഏറ്റുമുട്ടൽ ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇക്കൊരു ഈ പോരാട്ടം ലാലേട്ടനും മമ്മൂക്കയും തമ്മിലാണ്, അതും തമിഴിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിത്രമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് ഓം എന്ന ചിത്രത്തിന്റെയും ജയിലർ 2 എന്ന ചിത്രത്തിന്റെയും റിലീസ് ഡേറ്റുകളാണ്. അടുപ്പിച്ചുള്ള രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ചിത്രങ്ങൾ റിലീസ് ആകുന്നത്. അതുകൊണ്ട് തന്നെ പോരാട്ടം ഈസ് അറ്റ് ദ പീക്ക് എന്ന് തന്നെ പറയണം. തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അദ്ദേഹത്തിന്റെ ജയിലർ എന്ന ചിത്രത്തിൽ മാത്യു എന്ന കഥാപാത്രത്തിലാണ് ലാലേട്ടൻ എത്തുന്നത്. വളരെ ക്ലാസി ആയിട്ടുള്ള, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ചിത്രത്തിൽ ലാലേട്ടന് കൊടുത്തിരിക്കുന്നത്. ലാലേട്ടന് പുറമെ ഒരുപാട് മലയാളി താരങ്ങൾ ഉള്ള ഒരു ചിത്രവും കൂടിയാണ് എന്നുള്ള പ്രത്യേകത ജയിലർ 2-നുണ്ട്. സുരാജ് വെഞ്ഞാറമൂട്, ഹക്കീം ഷാ, അന്ന രാജൻ, കോട്ടയം നസീർ, സുനിൽ സുഗത, സുജിത് ശങ്കർ, മിർന, ഷംന ഖാസിം, രാജേഷ് മാധവൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. സൺ പിക്ചേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒക്ടോബർ 15-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇനി മമ്മൂക്കയുടെ ചിത്രത്തിലേക്ക് വരുമ്പോൾ, ഈ ചിത്രം റിലീസാകുന്ന തീയതി, ഓം എന്ന ചിത്രം റിലീസാകുന്നത് ഒക്ടോബർ 16, 2026, അതായത് ഒരു ദിവസത്തെ ഡിഫറൻസിലാണ് രണ്ട് ചിത്രങ്ങളും പുറത്തിറങ്ങുന്നത്. രാജ്കുമാർ പെരിയസ്വാമിയാണ് ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു മൂവി കൂടിയാണ്. ധനുഷ്, മമ്മൂക്ക, സായി പല്ലവി, ശ്രീലീല, നസ്രുദ്ദീൻ ഷാ ആൻഡ് നമ്മുടെ സ്വന്തം ഇന്ദ്രൻ സേട്ടനും ചിത്രത്തിലുണ്ട് എന്നുള്ളതാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. തമിഴ്, തെലുഗു, ഹിന്ദി എന്നീ ഭാഷകളിലാണ് ചിത്രം റിലീസ് ആകുന്നത്. സോ ലിറ്ററലി ഫാൻസ് തമ്മിലല്ല, ഇവിടെ രണ്ട് താരങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം ഗംഭീരമായിരിക്കും രണ്ട് ചിത്രം എന്നുള്ളത്. അത്രയും ഗംഭീരമായിട്ടുള്ള സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു മൂവി ആകുമ്പോൾ ഇപ്പോഴേ ജഡ്ജ്മെന്റ്സിലേക്ക് നമ്മൾ എത്തേണ്ട ആവശ്യമില്ല. ബട്ട് എല്ലാ ഇൻഫർമേഷനും നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ ഞാൻ ദേ റെഡി ആയിട്ട് നിങ്ങളുടെ കൂടെയുണ്ട് ഓൺ മാറ്റണി മാഷപ്പ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട്

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Today's Go Rate Update brought to you by Sky Jewelry.
2: Sky Jewelry now open at Safari Mall Abu Hamur.
3: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്, 24 കാരറ്റ് ഗോൾഡ് 530 ഖത്തർ റിയാൽ, 22 കാരറ്റ് ഗോൾഡ് 488.50 ഖത്തർ റിയാൽ, 21 കാരറ്റ് ഗോൾഡ് 463 ഖത്തർ റിയാൽ ആൻഡ് 18 കാരറ്റ് ഗോൾഡ് 399.50 ഖത്തർ റിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: ഡോമിനോയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒറിയഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
1: ഹലോ, ഞാൻ അനുസിതാര.
2: You are listening to
1: Radio Suno 91.7.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനു 91.7 എഫ് എം എൽ മാറ്റണി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെ ഉള്ളത്. ചിത്രങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഈ ഒരു ടൈമിൽ മറ്റൊരു അടിപൊളി ചിത്രം, ശരിക്കും പറഞ്ഞാൽ ചില ഡയലോഗുകൾ സിനിമയാകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാലും ഈ ഒരു ടൈമില് ഏറ്റവും അധികം പെട്ടെന്ന് മനസ്സിലാ കാര്യം പറഞ്ഞപ്പോ ഒരു മുറിവ് എന്ത് പാർത്തായ സിനിമ വന്നു. ഈ ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് മറ്റൊരു ചിത്രം എത്തുകയാണ്. ഇറ്റ് ഇസ് എ മെഡിക്കൽ മിറാക്കിൾ എന്ന പേരുമായി സംഗീത് പ്രതാപ് ഷറഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഷ്യാമിൻ ഗിരീഷ് ഒരുക്കുന്ന ഇറ്റ് ഇസ് എ മെഡിക്കൽ മിറാക്കിൾ എന്ന ചിത്രത്തിന്റെ ട്രെയിലറാണ് ദേ പുറത്തിറങ്ങാൻ പോകുന്നത്. നാളെ വൈകുന്നേരം ഇന്ത്യൻ ടൈം 6 മണിയോടുകൂടി തന്നെ ട്രെയിലർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിത്രത്തിന്റെ ആഗോള റിലീസ് സെപ്റ്റംബർ 18. ഡോക്ടർ പോൾസ് എന്റർടൈൻമെന്റ്സ് ഡ്രീം ബിഗ് ഫിലിംസിന്റെ ബാനറിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിന്റേതായിട്ടുള്ള പാട്ടുകളൊക്കെ തന്നെ ഓൾറെഡി ഹിറ്റില ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സോങ് ആയിട്ടുള്ള പ്രാക്ക് എന്നുള്ള സോങ് ഭയങ്കരമായിട്ട് തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അസാധാരണമായ കേൾവി ശക്തി ലഭിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചിത്രത്തിന്റെ ആ ഒരു ബേസിക് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ രസകരമായിട്ടുള്ള സിനിമയായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട കേട്ടോ. കോട്ടയം നസീർ, ആനന്ദ് മന്മഥൻ, കിരൺ പീതാംബരൻ, പാർവതി ആർ കൃഷ്ണ തുടങ്ങിയവർ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ ടൈം എന്ന് പറയുന്ന ഒരുപാട് ചിത്രങ്ങളുടെ റിലീസ് ഉണ്ട്. ആ ചിത്രങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ കാത്തിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അപ്പൊ അതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന ഇറ്റ് ഇസ് എ മെഡിക്കൽ മിറക്കിൾ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ പാക്കലാം. Until we meet again, this is Sandeep signing off from Matinee Mashup. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
4: തീർച്ചയായും, ചോദിച്ചോളൂ.
3: അതെ, എന്റെ കല്യാണം പ്രേരിക്കാൻ നടക്കുക.
4: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
3: സെപ്റ്റംബർ 11?
4: അതെ, സെപ്റ്റംബർ 11 M4 മാരിറ്റൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
5: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at infomari.com.
0: Chennai Beats.
6: Tamil, head of the R.
7: In the art of Podumakulanda.

0: on 7 evenings. Only on Radio Suno 91.7 FM. 91.7
1: evenings. Presented by Joya Lucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Good evening. കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ് അഷ്ടമിയാണ് കൂടിയുള്ളത്. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം കുറച്ച് ടയേർഡായിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എനർജറ്റിക് ആയിട്ട് ഒരു ചായയുടെ കടുപ്പം ഏറിയ പോലെ തന്നെ സൂപ്പറായിട്ടുള്ള സോങ്സും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെച്ചുതരാം കേട്ടോ. അങ്ങനെ കടുപ്പത്തിലൊരു ചായ കുടിച്ച് സെറ്റായിട്ടിരുന്നോളൂ. അതല്ല, ചായ അല്ല എനിക്ക് ഇഷ്ടം. എത്രയൊക്കെയാണെന്നുണ്ടെങ്കിലും നല്ലൊരു കട്ടൻ ചായ കുടിക്കാനോ അല്ലെങ്കിൽ വല്ല കാപ്പി കുടിക്കാനോ അതെ എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ടാവും. സാധാരണ അങ്ങനെ ഈ പറഞ്ഞ പോലെ പാൽ ചായ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേര് ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ചായ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഓഹ്, എനിക്ക് ചില ആൾക്കാരെ അറിയാം കേട്ടോ, എത്രയ്ക്ക് ഞാൻ നിർബന്ധിച്ചാലും ചായ കുടിക്കാറില്ല. അങ്ങനെ ഈ ഒരു ചായ കുടിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണ്, എവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ഒക്കെ പോട്ടെ, എവിടെ നിന്നാണെങ്കിലും ഒരു ഫോട്ടോ ഇപ്പം അയച്ചു തന്നെ. ഇപ്പം ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ ആവാം, എന്തുമാവാം. പുറത്ത് നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ചൂടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ, വെതറും കാര്യങ്ങളും എങ്ങനെയാണ്, ഇപ്പം ചൂടിൻ്റെ ലെവൽ എത്രയാണെന്ന് ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. Still now, like literally, ഈ ഒരു സമയത്ത് പോലും ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കാണിക്കുന്ന സമയത്തൊക്കെ ഓഹ് എന്തൊരു ചൂട്, എന്തൊരു ഹ്യൂമിഡിറ്റിയാണ് ഇവിടെ ഇരുന്ന് എനിക്ക് തോന്നിപ്പോന്നു. ഞാനതുകൊണ്ട് എന്ത് ചെയ്തു, എൻ്റെ ആ ചൂട് എനിക്ക് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ AC കുറച്ച് കൂട്ടി വെച്ചേക്കുക, അല്ലെങ്കിൽ ഇവിടെ AC കൂടുതലാണ്. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു നിങ്ങളെങ്ങനെയാണ് പുറത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് എവിടെയെങ്കിലും ട്രാഫിക് അപ്ഡേറ്റുകൾ കാണുകയാണെങ്കിൽ അതും കൂടി ഒന്ന് അയക്കാൻ മറക്കണ്ട കേട്ടോ. 5000-9170 അയക്കേണ്ടത്. അഷ്ടമിയാണ് കൂടെയുള്ള. ഞാൻ അടുത്തൊരു പാട്ടിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ ആദ്യത്തെ പാട്ട് ഒരു സ്പെഷ്യൽ സോങ് ഞാൻ ഇടാന്ന് ചോദിച്ചു. ഈ പാട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു സമയത്ത് നമ്മളെല്ലാവരും കുഞ്ഞുനാളിൽ ചിലപ്പോൾ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടായിരിക്കും. അപ്പം നമുക്ക് തിളക്കത്തിൽ ഈ ഒരു പാട്ടിൽ തന്നെ ഇന്നത്തെ ഈവനിങ് ഷോ തുടങ്ങാം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Apple Podcast
1: and
2: Google Podcast.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
5: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
6: ഹായ്, നമസ്കാരം. ഞാനിന്ന് സ്വന്തം അപ്പം ചേർക്കാനാണ് നമ്മുടെ സ്വന്തം ഗസ്റ്ററിലെ റേഡിയോ സിനിമ.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സമയം 5 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. എന്തായാലും ഈ ഒരു സമയം കുറച്ചധികം ആൾക്കാർ എനിക്ക് ഇവിടെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഫോട്ടോസ് ആണ്. ഞാൻ കുറച്ച് വെറുതെ ഒന്ന് ചായയുടെ ഫോട്ടോ അയക്കാൻ പറഞ്ഞപ്പോഴേക്കും ഇത്രയ്ക്ക് വരും ഞാൻ വിചാരിച്ചില്ല. അനൂപ് ഹരിദാസിന്റെ മെസ്സേജാണ് ആദ്യം തന്നെ അനൂപ് അയച്ചിരിക്കുന്നത്. ആഹാ, കൂടെ എനിക്ക് തോന്നുന്നു ഒപ്പം ചായ കുടിക്കാൻ ആളും ഉണ്ടല്ലോ. നല്ല പഴംപൊരിയും ചായയൊക്കെ പാനൂരിൽ നിന്നും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ശബരി. ശബരി പാവുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഒരു ചായ കൂടി ഒന്നുമില്ല, നല്ല രീതിയിൽ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് എക്സ്പ്രസ് ഹൈവേ ആണോ എനിക്കറിയില്ല. സോളിച്ചേച്ചി, സോളിച്ചേച്ചി എന്നാ പറയുന്നു? നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണല്ലോ, മക്കഫേ അല്ലേ കുടിക്കുള്ളൂ, ചെറിയ ചായ ഒന്നും പറ്റില്ല, എനിക്ക് നല്ലൊരു കോൾഡ് കോഫി വേണം എന്നുള്ള രീതിയിൽ ആളൊരു കോൾഡ് കോഫിയും കുടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്നതും. എഗെയിൻ ഇത് കണ്ടിട്ട് തോന്നുന്നതും എക്സ്പ്രസ് ഹൈവേ ആണോ അതോ ഇതെവിടെയാണ്? ഞാനിങ്ങനെ ആലോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ആണെന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല, ഫോട്ടോ ക്ലിയർ അല്ലാത്തതുകൊണ്ട്. കാർബോ സെയിൽസോ, ഇതെന്ത് പേര്? ഓക്കെ, കാജ, കാജ എന്നാണോ പേര്? എന്തായാലും മെസ്ദാൻ ഓയസിസ് ബുക്കേറിൽ നിന്നും കല്യാണപ്പന്തലിൽ നിന്നും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഇതിനെന്താ പറയുക, കൽത്തപ്പം അല്ലേ, അങ്ങനെയല്ലേ പറയുക, കൽത്തപ്പമാണെന്ന് തോന്നുന്നു. ക്യാരറ്റ് കൽത്തപ്പമൊക്കെ നമുക്ക് കിട്ടൂലേ, ആ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് സംഭവം. എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. എൻ്റെ പൊന്ന് കാജേ അതെന്താണെന്ന് കൂടി ഒന്ന് പറയൂ കേട്ടോ. അപ്പോഴേക്കും നൗസിൻ്റെ മെസ്സേജ് ഉണ്ട് എനിക്ക് തോന്നുന്നു. അത് കുറച്ച് മുൻപ് ഈ പറഞ്ഞ പോലെ പേരുകൾ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അടുത്ത സിറാജ്, ചായ കുപ്പയിലാണുള്ളത്, അവിടെ നിന്നും എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? നല്ല ചായയും നല്ല മുരിഞ്ഞ പരിപ്പോടെയാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ആണെങ്കിലൊന്ന് പറയൂ കേട്ടോ. അടുത്ത നമ്മുടെ സജീർ, സജീറിൻ്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. നൈസ ഭാഗത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സമോവർ ചായ കുടിക്കുന്നു, അതാണ്, സമോവർ ചായ ഇല്ലാണ്ട് എന്തൊരു എന്ത് വൈകുന്നേരം അല്ലേ. അതാ കേൾക്കുന്നതിൽ നിന്നും ദോഹയ്ക്ക് വരുന്ന റോഡാണ്, ഭയങ്കര ബ്ലോക്കാണ്. ഓക്കെ ഓക്കെ, ബ്ലോക്കാണല്ലേ. അപ്പം ഏകദേശം ദോഹയിലേക്ക് വരുന്ന വഴി ആണ് നല്ല ബ്ലോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വഴിയിൽ, അതായത് ഒനൈസ ഭാഗം ആ ഒരു ഭാഗത്തൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് ദോഹ കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ. ഇനി ബാക്കി എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എന്നാൽ ഈ പറഞ്ഞ പോലെ ട്രാഫിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ സമയമാകുമ്പോൾ ഒരു വലിയ ഒരു പെടലാണ് നമ്മൾ പെടുന്നത്, അതാണ് പ്രശ്നം. അപ്പം നമുക്ക് എവിടെയൊക്കെയാണ് ദോഹയ്ക്കുള്ളിലൊക്കെ ട്രാഫിക് ഇല്ലെന്ന് നോക്കാം. ഓക്കെ, ഫൈൻ. സോ ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് കുറച്ച് ദോഹ വിട്ടുപിടിക്കാം, നമുക്ക് കുറച്ച് ദൂരേക്ക് പോകാം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ഗാവയിൽ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട് കേട്ടോ. ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക്കാണ് ഇസ്ഗാവയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേൾ ബൊലിവാർഡ് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മുടെ കോർട്ടിയാറൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്ന ആ ഒരു ഭാഗത്ത്, ജസ്റ്റ് ബിഫോർ ദി ലുലു ആൻഡ് ഓൾ, അവിടുത്തെ ആ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കും കുറച്ച് ട്രാഫിക് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങൾ ട്രാഫിക് ഉള്ള നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഖത്തർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും കുറച്ച് ട്രാഫിക് ഉണ്ട്. സോ അതിലൂടെ ഇപ്പം ഖത്തർ ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ മിക്ക റോഡിലും നല്ല ട്രാഫിക് ഉണ്ട്. ഇനി അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു ട്രാഫിക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൽ തർഫ സ്ട്രീറ്റ് ആണ്. അൽ തർഫ സ്ട്രീറ്റ് വൺസ് അഗെയിൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തൂടെ വരുന്ന ആ ഒരു ലൈനാണ് ഈ പറഞ്ഞ അൽ തർഫ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് എവിടെയാണെന്ന് ചോദിച്ചാൽ അൽ മർക്കിയ സ്ട്രീറ്റിൽ നല്ല ട്രാഫിക് ഉണ്ട്. മെയിനായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഷമാൽ റോഡിൽ നിന്നും മർക്കിയയിലേക്ക് പോകുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, അവിടെയും നേരെ തിരിച്ചുള്ള വഴിയും ഈ ഭാഗത്തായിട്ടാണ് ട്രാഫിക് വരുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ടും പുറത്തേക്ക്, അതായത് ദോഹയ്ക്ക് പുറത്തേക്ക് എനിക്ക് പറയാനുള്ള ട്രാഫിക് എന്ന് പറയാൻ. ഇനി കോർണിഷ് റോഡിലേക്ക് എത്തുക എന്നുണ്ടെങ്കിൽ ഷെറാട്ടൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം, ഷെറാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്ന നമ്മുടെ ടുവേർഡ്സ് മ്യൂസിയം ഈ ഒരു സൈഡിലേക്ക് വരുന്ന ഭാഗത്ത് അവിടെയും കുറച്ച് ട്രാഫിക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മർക്കിയ സ്ട്രീറ്റ് തന്നെ ഏകദേശം കോർണിഷ് റോഡിലേക്ക് വന്ന് എത്തുമല്ലോ. ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തും ചെറിയ രീതിയിൽ ട്രാഫിക് ഉണ്ട് കേട്ടോ. ഇനി ഈ ബിദ സൈഡിൽ കുറച്ച് ട്രാഫിക്കാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുപോലെ അടുത്ത ട്രാഫിക് വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഞാൻ പറയുന്ന പോലെ നമ്മുടെ ജീത ഫ്ലൈ ഓവർ മുതൽ ഏകദേശം റമദ സിഗ്നൽ വരെ എത്തുന്ന ആ ഒരു ഭാഗത്ത് ട്രാഫിക് ഉണ്ട്. റമദയിൽ നിന്നും, അതായത് ജയ്തയിൽ നിന്നും റമദയിലേക്ക് എത്തി, റമദയിൽ നിന്നും റൈറ്റ് എടുത്ത് അൽസദ്ദിലേക്ക് പോകുന്ന റോഡാണെന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ച് ട്രാഫിക് ഉണ്ട്. അതുപോലെ തന്നെ സീറിങ്ങിലേക്ക് തിരിയാണെന്നുണ്ടെങ്കിൽ അവിടെയും ട്രാഫിക് ഉണ്ട്. സീറിങ്ങിൽ നിന്നും പിന്നെ കുറച്ചൊന്ന് ട്രാഫിക് കുറഞ്ഞു കിട്ടുന്നത് റൗദത്ത് അൽഖയിൽ പാർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. വൺസ് അഗെയിൻ നജ്മ എത്തുമ്പോഴത്തേക്കും നജ്മയിൽ നിന്നും എയർപോർട്ട് സ്ട്രീറ്റിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്തും ട്രാഫിക് ഉണ്ട്. ഡീറിംഗ് റോഡും ഈ പറഞ്ഞ പോലെ ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൗദത്ത് അൽഖയിൽ നിന്നും ഡീറിങ്ങിലേക്ക് എത്തുന്ന ആ ഒരു സിഗ്നൽ മുതൽ ഏകദേശം നമ്മുടെ ഓൾഡ് എയർപോർട്ട് റോഡിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ട്രാഫിക് ഉണ്ട് കേട്ടോ. സാധാരണ പറയാറില്ലാത്തൊരു സ്ഥലമാണ് വക്ര. നമുക്ക് വക്രയിൽ ട്രാഫിക് ഉണ്ടോ എന്ന് ചെറുതായിട്ടൊന്ന് നോക്കിക്കളഞ്ഞാലോ. വക്രയിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ട്രാഫിക് ഉള്ളതെന്ന് ചോദിച്ചാൽ, മെയിൻ വക്ര സ്ട്രീറ്റ്, അതായത് വക്രയിൽ നിന്നും സൂക്ക് വക്രയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമല്ലോ ആ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ, എനിക്കൊന്നങ്ങ് ഓരോ സിഗ്നലൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കും ചെറിയ ട്രാഫിക്കാണ്, സ്ലോ മൂവിങ് ട്രാഫിക്കാണ്. അതുപോലെ തന്നെ വക്രയുടെ ആ ഒരു ഫുഡ് സ്ട്രീറ്റിൻ്റെ ആ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കും ചെറിയ രീതിയിൽ ട്രാഫിക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള കുറച്ച് ട്രാഫിക് അപ്ഡേറ്റുകൾ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും എൻ്റെ കൂട്ടത്തിൽ, ഇതിൻ്റെ ഒക്കെ തന്നെ കൂട്ടത്തിൽ ഒന്ന് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. എവറി ഡേ യു ആർ ടെംപ്റ്റിങ് എസ്. ഓ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, ഞാൻ ടെമ്പറേച്ചർ എന്നൊക്കെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടെംപ്റ്റിങ് എസ്. സോ ഐ എം ഗ്ലാഡ് ഐ ഗോട്ട് എ ചാൻസ് ടു ടെംപ്റ്റ് യു ടു. ഓ, സോളിച്ചേച്ചി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ഞാനും നിസയും ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഒരു ഭക്ഷണം, ഒരു ഇത്തിരി ഭക്ഷണം പോലും കഴിക്കാണ്ടിരുന്നപ്പോൾ വൈകുന്നേരമായപ്പോൾ വിശന്നു, സ്വാഭാവികം. അപ്പം ഞങ്ങൾ എന്തോ പറഞ്ഞു വരുന്ന വഴിയിൽ ഇതേപോലെ എന്തോ ഒരു ഫുഡ് ഐറ്റത്തിനെ കുറിച്ച് പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ സോളിച്ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ കൊതിപ്പിക്കുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കാന്നിരുന്ന് ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് കൊതി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് ഇപ്പോൾ പ്രതികാരം തീർത്തത്. എനിക്കത് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഞാനിത് നോട്ട് ചെയ്ത് വയ്ക്കും കേട്ടോ, എന്തെങ്കിലും ഞാനിതിന് അടുത്ത പ്രതികാരവുമായിട്ട് എത്തുന്നതായിരിക്കും. കത്താറ സൈഡിൽ നല്ല രീതിയിൽ ഹെവി ട്രാഫിക് ആണെന്ന് പറഞ്ഞിട്ട് അടുത്തൊരാളുടെ മെസ്സേജ് ഉണ്ട്. ഓക്കെ, ഫൈൻ. ആ ഒരു ഭാഗത്ത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഖത്താറയിൽ നിന്നും നമ്മൾ ആ ഒരു ഒനേസയിലേക്ക് എത്തി നമ്മുടെ ദോഹ പോകുന്ന റൂട്ടിൽ കുറച്ച് ട്രാഫിക് ഉണ്ടെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഭാഗത്തൂടെ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു മെസ്സേജും കൂടി ഞാൻ പറയുന്നത്. ദിനേശേ, എൻ്റെ പൊന്ന് ദിനേശേ, ഇങ്ങനെയൊക്കെ പാടുണ്ടോ ദിനേശേ? ഇത്രയധികം ചില്ലും കൂട്ടിലിരിക്കുന്ന ഭക്ഷണങ്ങൾ ഞങ്ങൾ കഴിച്ചു തരേണ്ട വല്ല ആവശ്യമുണ്ടോ ദിനേശേ? താങ്കളോട് ഞാനൊന്നും പറയുന്നില്ല.

ഷിഷേഡോയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. നാട്ടിൽ നിന്നും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? എന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഖത്തറിൽ ബെസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്യാം. നെസ്റ്റോയിൽ നിന്നും ഗ്രോസറി, ഫ്രഷ് ഫുഡ്സ്, ഡെയിലി എസൻഷ്യൽസ് തുടങ്ങി എല്ലാം വാങ്ങി ഷോപ്പിംഗിനെ കൂടുതൽ ലാഭകരമാക്കാം. നെസ്റ്റോയുടെ 152-ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഓൾഡ് പാസ്പോർട്ട് ഓഫീസ് ഗറാഫയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

0: Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: ഈവനിങ് ടൈമാണ്. ചായ കുടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് കുറച്ച് ക്രിക്കറ്റ് വിശേഷങ്ങളാണ് പറയാനുള്ളത്. വെൽക്കം ബാക്ക്. അഷ്ടമിയാണ് കേട്ടോ കൂടിയുള്ളത്. ക്രിക്കറ്റ് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരുണ്ടാവും. എന്തായാലും അവർക്കൊക്കെ ഈ കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്നു നമുക്കൊരു വലിയൊരു മാച്ച് ഐ പി എൽ കഴിഞ്ഞിട്ടൊരു ഗും കിട്ടുന്നില്ല അല്ലേ. ഞാനും വിചാരിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഈവനിങ് ഷോയിലില്ലാത്തതുകൊണ്ടാണ് ഞാനെന്തോ ക്രിക്കറ്റ് മിസ്സായി പോയെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഐ പി എൽ കഴിഞ്ഞിട്ട് വലിയ രീതിയിലൊരു ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാൻ പോകുന്നത് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ സീരീസ് തന്നെയാണ് കേട്ടോ. ഇപ്പം ബി സി സി ഐ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ സ്ക്വാഡ്. അതായത് ഈ ഒരു ഓസ്ട്രേലിയയുടെ സീരീസ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 22-ാം തീയതി മുതലാണ് പുതുച്ചേരിയിൽ തുടങ്ങുന്നത്. അതിൽ ഈവൻ 4-ഡേ മാച്ചസും ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഒ ഡി ഐയും ഉണ്ട്. അപ്പം ഈ രണ്ട് ഫോർമാറ്റിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ തന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 4-ഡേ സ്ക്വാഡിൽ പ്രഖ്യാപിച്ചപ്പോൾ അത് നയിക്കുന്നത്, ആ ഫുൾ ടീമിനെ നയിക്കുന്നത് ദേവദത്ത് പടിക്കലാണ്. ഇനി ദ സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഒ ഡി ഐ ടീം നയിക്കുന്നത് ഋത്വാജ് ഗേക്വാഡ് ആണെങ്കിലും അതിലേക്ക് ആഫ്റ്റർ ഐ പി എൽ കുറച്ച് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് റെസ്റ്റിലായിരുന്നു ഹർദിക് പാണ്ഡ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹർദിക് പാണ്ഡ്യ വീണ്ടും തിരിച്ചെത്തുന്നു. ദ ഓൾറൗണ്ടർ ഇസ് റിട്ടേണിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹർദിക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒ ഡി ഐ സ്ക്വാഡിലെത്തിയത് ഒരു പ്രാക്ടീസ് മാച്ച് എന്ന് വേണമെങ്കിലും പറയാം. കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇനി ഒ ഡി ഐയുടെ അടുത്ത വർഷത്തെ 2027 നോക്കിക്കഴിഞ്ഞാൽ ഒ ഡി ഐ വേൾഡ് കപ്പ് നടക്കാനൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നിന്ന് വേണമെങ്കിൽ പറയാം ആഫ്റ്റർ ദി ഇഞ്ചുറി വീണ്ടും ഒരു ഒരു പ്രാക്ടീസ് മാച്ച് എന്നുള്ള രീതിയിലായിരിക്കും ഹർദിക്ക് മിക്കവാറും ഇതിനെ എടുക്കുക. പക്ഷേ ബി സി സി ഐയുടെ സെൻറ്റർ ഫോർ എക്സലൻസ് ബാംഗ്ലൂരിൽ അവിടെ അദ്ദേഹം ആ ഒരു ഫിറ്റ്നസ് പ്രൂവ് ചെയ്താൽ മാത്രമായിരിക്കും ഒ ഡി ഐയിലേക്ക് കയറുക. പക്ഷേ സ്ക്വാഡിൽ എന്തായാലും ഉണ്ട്. അപ്പം ഈ ഒരു സ്ക്വാഡിനെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ഈ ഒരു ഓസ്ട്രേലിയക്കെതിരെയുള്ള സീരീസിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ടീം ഇങ്ങനെയാണ് വരുന്നത്. ഒന്ന് ഞാൻ ആദ്യത്തെ ഇത് പറയാം. അതായത് ഫസ്റ്റ് നമ്മുടെ 4-ഡേ മാച്ചസിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമാൻ മുഖരെ, അതുപോലെ തന്നെ ആയുഷ് പാണ്ഡെ, ദേവദത്ത് പടിക്കലാണ് ക്യാപ്റ്റൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ വൈസ് ക്യാപ്റ്റനായിട്ട് സായ് സുദർശൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചധികം ആൾക്കാർ യശ് റാത്തോഡ്, കെ ഷീഖ് റഷീദ്, അതുപോലെ കുമാർ കുഷ്ക്ര, അതുപോലെ നമ്മുടെ വിക്കറ്റ് കീപ്പർ കേട്ടോ, പിന്നെ ഷംസ് മുലാനി, പിന്നെ തനുഷ് കോട്ടിയൻ, തുഷാർ ദേശ്പാണ്ഡെ, അൻഷുൽ, പ്രഫുൽ ഹിഞ്ച്, എൻ ജഗദീശൻ, അതുപോലെ തന്നെ നചിക്കേത് ബോട്ടെ. അത് എപ്പോഴും ഞാൻ പ്രൊണൗൺസേഷൻ ആലോചിക്കും ഇതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്തത്. പിന്നെ വി വൈശാഖ്, ഇത്രയും പേരാണുള്ളത്. ഇനി നേരെ ഒ ഡി ഐ സ്ക്വാഡിലേക്ക് എത്തുന്ന സമയത്ത് പ്രിയൻഷ ആര്യയുണ്ട്, സായ് സുദർശനുണ്ട്, പിന്നെ വൈസ് ക്യാപ്റ്റനായിട്ടാണ് ദേവദത്ത് പടിക്കലുള്ളത്. ഋതുരാജ് ഗേക്വാഡ് ആണ് ക്യാപ്റ്റനായിട്ടുള്ളത്. പിന്നെ രജത് പടിദാറുണ്ട്, കുമാർ കുഷ്ഗ്രവ് എഗെയിൻ വിക്കറ്റ് കീപ്പറായിട്ടുണ്ട്, പിന്നെ നിഷാന്ത് സിന്ധു ഉൾപ്പെടെ വിപ്രാജ് നിഗം, അതുപോലെ തന്നെ അർഷിൻ കുൽക്കർണി, അർഷദ് ഖാൻ, അതുപോലെ ദമൻ ധീർ, ഹർദിക് പാണ്ഡ്യ എഗെയിൻ ആഫ്റ്റർ ദ ഫിറ്റ്നസ്, അതുപോലെ തന്നെ പ്രപ് സിമ്രൻ സിംഗ് വിക്കറ്റ് കീപ്പറായിട്ട്, ഗുർജപ്നീത് സിംഗ്, യശ് ടാക്കൂർ, ഇത്രയും ആൾക്കാരാണ് ഒ ഡി ഐയുടെ ടീമിൽ ആ ഒരു സ്ക്വാഡിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ പേര് ഏതെങ്കിലും പേരുടെ മറ്റേ മിസ് പ്രൊണൗൺസ് ആയോ എന്ന് ഞാനിങ്ങനെ ഒന്നും കൂടെ ആലോചിച്ച് നോക്കുമായിരുന്നു. കാരണം എല്ലാ പേരെയോ ഭയങ്കര കടുകട്ടി പേരുകളാണ്. എനിവേ, ഈ ഒരു സമയത്ത് ഇപ്പം എന്നെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൽ ഇതുപോലെ കുറച്ച് കടുകട്ടി പേരുകളുള്ള ആരെങ്കിലും ആണോ നിങ്ങളുടെ പേര് നയിച്ചു? ഇന്നലെ ഒരു ലിസ്ണർ ഉണ്ടായിരുന്നല്ലോ, അടിപൊളി പേരായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയിരുന്നേ. എന്തായിരുന്നു നിങ്ങളിപ്പം കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൽ ആരുടെയെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പം മെസ്സേജ് അയച്ചോ 5000997 ആരൊക്കെയാണ് ഭയങ്കര യുണീക്കായിട്ടുള്ള നെയിം ഉള്ളതെന്ന് നോക്കാമല്ലോ. ഇപ്പം തന്നെ അയക്കണേ 5000997 നിങ്ങളുടെ പേരുകളാണ് അയക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പേരുകൾ ചിലപ്പോൾ ഇട്ടേക്കുന്ന ഭയങ്കര യുണീക്കായിട്ടുള്ള പേരുകളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ വേഗം അയച്ചോട്ടോ 5000997.

0: Global Rate Update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall, Abu Hamur.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് ഇങ്ങനെയാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 530 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 488.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 463 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 399.50 കത്തറിയാൽ. എന്തായാലും ഈ ഒരു ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് സ്കൈ ജ്വല്ലേഴ്സ് നമുക്ക് വേണ്ടി തരുമ്പോൾ ഞാൻ കുറച്ച് ഡിഫറെന്റ് നെയിമാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയക്കാൻ പറഞ്ഞിരുന്നു. വേഗം പോകട്ടെ കേട്ടോ.
3: All hits, all day. This is Radio Suno 91.7 FM. Qatar's favorite radio station.
4: യുവർ സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
6: തീർച്ചയായും, ചോദിച്ചോളൂ.
5: അതെ, എന്റെ കല്യാണം പ്രേരിക്കും നടക്കുക.
6: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
5: സെപ്റ്റംബർ 11?
6: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
7: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ അറ്റ് M4mari.com.
8: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
9: You are listening to Radio 91.7 Radio.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: നിങ്ങളുടെ പേര് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇട്ടിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ പേരാണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് മെസ്സേജ് അയക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഞാൻ രണ്ടുമൂന്ന് പേരുകൾ പറയാം. ഒന്ന് റിഷാലാണ് മെസ്സേജ് അയച്ചത്. നഷ്മിയ ബിന്ദ് റഷാൽ, റിഷാൽ, ഓക്കെ, നഷ്മിയ ബിന്ദ് റിഷാൽ, നല്ല പേര് കേട്ടോ, നഷ്മിയ. ഓക്കെ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അടുത്തത് അംഷാദ്, അംഷാദ്, ഓക്കെ, ഞാനത് ആദ്യമായിട്ട് കേട്ടോ, അംഷാദ്. ബട്ട് അം വെച്ചിട്ട് വേറെ ഏതാണ്, അംജാദ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അംഷാദ് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ ഫ്രാൻസിൻ ഷവേറ, അങ്ങനെയാണോ, രജിനാണ് മെസ്സേജ് ഇരിക്കുന്നത്, ഫ്രാൻസിൻ ഷവേറ. എന്തായാലും ഇതുപോലത്തെ എന്തെങ്കിലും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂ കേട്ടോ. അഹോ, ഹായ് അയച്ചിട്ടുണ്ട്. ആളുടെ പേര് തന്നെ ഭയങ്കര വ്യത്യസ്തമാണല്ലോ, വെലീന, വെലീന സനീഷ്, അടിപൊളി പേര് കേട്ടോ. എന്തായാലും ഞാൻ പ്രെയർ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം, ബാക്കി പേരുകൾ വായിക്കാം. നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ 5000-00917 വ്യത്യസ്തമായിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും പേര്.
4: പുണ്യവചനങ്ങളിലൂടെ ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
6: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 6:09 അഷ്ടമിയാണ് കൂടിയുള്ളത്. 917 ഈവനിങ്സിന്റെ ടൈമാണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള പേരുകളൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളാണോ നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ ഒന്ന് അയക്കണേ എന്ന് പറഞ്ഞു. നമ്മളിത് എങ്ങനെയോ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളിലേക്ക് എത്തിയതാണ്. അതിഗംഭീരമായിട്ടുള്ള ക്രിക്കറ്റേഴ്സിന്റെ പേരിൽ നിന്നും എത്തിയതാണ്. ഓക്കെ, യാസറിന്റെ മെസ്സേജാണ്. സാഹിം ഇഷാഖ് യാസർ. ഓഹ്, എൻ്റെ മോനെ, എന്തൊരു ഇതൊരു വെയിറ്റ് ഉള്ള പേര് നോക്ക്. സാഹിം ഇസാഖ് ഇഷാഖ്. ഓക്കെ, സാഹിം ഇഷാഖ് യാസർ. ഓക്കെ ഫൈൻ. അടുത്തത് യമ്മോ, ഇതെങ്ങനെ വായിക്കും? ഓക്കെ, ഒന്ന് അഗ്നൽ, അഗ്നൽ എന്നാണോ ആക്നൽ എന്നാണോ എന്ന് എനിക്കറിയില്ല പ്രൊണൗൺസിയേഷൻ, ബട്ട് ആക്നൽ തോമസ് റെജി. ഒന്ന് അശ്വൽ മാത്യു റെജി. ഓക്കെ നൈസ്. അടുത്തത് ദലീനാണോ ദലീനാണോ എന്നറിയില്ല, ബട്ട് ദലീൻ ഫാസിൽ എന്നാണ് അത് വായിക്കുമ്പോൾ കിട്ടുന്നത് എനിക്ക് കേട്ടോ. അടുത്തത് അബ്നർ ആൻഡ് ആഡ്രിയൽ, എഡ്രിയൽ അബ്നർ ഓർ അബ്നീർ ആൻഡ് ഏഡ്രിയൽ. ഓക്കെ, മൈ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് നീനൂസ് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ മോനെ, അടിപൊളി പേര്. ഓക്കെ, അടുത്തത് ഹയൽ അക്സ, നല്ല പേര് ഹയൽ അക്സ. ഗ്രീനോ, ഗ്രിൻ, ഗ്രിൻ, ഗ്രീൻ, എല്ലാത്തിൻ്റെയും പ്രൊണൗൺസേഷൻ ഞാനിന്ന് നോക്കൂ കേട്ടോ. ഗ്രീൻ പി ഡേവിസ് അതോ ഗ്രിൻ പി ഡേവിസ്? അടിപൊളി നിതിനെ, സൂപ്പർ അടിപൊളി പേര്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം. അടുത്തത് തഹാര ഉമർ. ഓക്കെ, ദാറ്റ് ഇസ് ഫൈൻ. അടുത്തതാണ് രസം, സയൽ, സയലി, സയൽ, സയലി എന്നൊക്കെ വായിക്കാം. എന്തായാലും സയലി യലിസ് എന്താണ് ആ പേര്, യലിസ് എന്തിനാണ് വന്നതെന്ന് അറിയില്ല എൻ്റെ ലാസ്റ്റ്, ബട്ട് ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. അടുത്തത് ആ മെസ്സേജ് ഇരിക്കുകയാണ്, സുഹൃത്തിൻ്റെ മകളുടെ പേര് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഇരിക്കുന്നത്. തഹ്ചിത്രമിഹ, തഹ്ചിത്രമിഹ, അത് പേരാണോ? എൻ്റെ പൊന്നു സുനിലേട്ടാ, എന്താണാവോ ഇതിൻ്റെ അർത്ഥം? അടിപൊളി കേട്ടോ, സൂപ്പർ. ഞാൻ എന്താണ് അർത്ഥം എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടുത്തത് യഫീഹ, അത് ഓക്കെയാണ് യഫീഹ. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് രാജ്വി മെഹർ, ദാറ്റ് ഈസ് ഓൾസോ നൈസ്. ആൻഡ് അതിൻ്റെ കൂടെ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് സുഹാനി. ഓ, അത് അത് വേറെയാണ്, സോറി സോറി സോറി, അത് ആൾക്കാരുടെ പേരല്ല, അത് വേറെയാണ് കേട്ടോ. അടുത്ത മെസ്സേജ് ആളുടെ പേരുകളാണ് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എമിലീന, ഓക്കെ അടിപൊളി. അടുത്തത് ഇർവിൻ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അദിയ വിശാഖ്, ഓക്കെ ഫൈൻ. എന്തായാലും ബ്യൂട്ടിഫുൾ നെയിംസ് ആണ് കുറേ ആൾക്കാർക്ക് പറയാനുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെയിമിനെ കുറിച്ച് പറയുമ്പോൾ, ഇനി നിങ്ങൾക്ക് നല്ല പേരുകൾ ഇടാനുള്ള കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പുറത്തിറക്കാനുള്ള സമയമാണ്. എന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ക്വീനുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് തിരിച്ചു വരാം കേട്ടോ. കെ എസ് ഹരിശങ്കർ ആൻഡ് സൂരജ് പാടിയ പാട്ട്.

0: frequency. Now available on Vodafone Shuf app.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: ഞാൻ നിങ്ങളുടെ ഭാമ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
0: And
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
3: വെൽക്കം ബാക്ക്. ഇവിടെ ഇതാ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുള്ള പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അശ്വമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം ദിൽഷാദ ഓക്കെ, എനിവേ, ആളുടെ മെസ്സേജ് വന്നിരിക്കുന്നത് ദുവ ആൻഡ് നൂഹ് ഇങ്ങനെയാണ് മക്കളുടെ പേരെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇമലിൻ ദിനേറ എന്ന് പറഞ്ഞിട്ട് സജീറിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് എന്താണ്, ഓക്കെ, ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ പേരിൻ്റെ അർത്ഥമെന്ന്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പേരുകൾ ഇന്ന് വന്നതിൽ ഒന്നിതാണ്, തഹചിത്ര മിഹ എന്ന് പറയുന്നത്. എന്തോ വലിയ അർത്ഥമുണ്ട്, സുഹൃത്ത് വെറൈറ്റി ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് സുനിൽ കുമാറിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ആളുടെ സുഹൃത്തിൻ്റെ മകളുടെ പേരാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുഹൈൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. മുഹൈ ഒരു തമിഴ് സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഉറപ്പായിട്ട് ഞാൻ വെച്ചേരും കേട്ടോ. അടുത്ത മെസ്സേജ് അരുണ്യയാണ്. വൈഫിൻ്റെ നെയിം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, AXA. ഓക്കെ, ഞാൻ കുറച്ച് നേരമായിട്ട് വിചാരിക്കുന്നത് എന്തായിരിക്കും ആൾ ഉദ്ദേശിച്ചത് എന്തായിരിക്കുന്നു. ഞാൻ പിന്നെയാണ് ഓർത്തത് അക്സ എന്നാണെന്ന് തോന്നുന്നു. ഈ അക്സ എന്നൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ 3 ലിറ്റർ AXA, അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും അക്സ കൊള്ളാം കേട്ടോ. അരുണേ, അരുണിൻ്റെ വൈഫിൻ്റെ പേര് അക്സ എന്ന് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ. എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജ് അങ്ങനെയാണ്, പക്ഷേ ഭയങ്കര വെറൈറ്റി ആയിപ്പോയിട്ടോ. ഞാൻ ഒട്ടും ഇത്രയും വെറൈറ്റി പ്രതീക്ഷിച്ചില്ല. ഗുഡ് ഈവനിങ് സൺലൈറ്റ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ന് വന്നതിൽ ഏറ്റവും വെറൈറ്റി കൊണ്ടുപോയത് ഇന്നത്തെ ദിവസം എല്ലാവരുടെയും പേരുകൾ വെറൈറ്റി ആയിരുന്നു. പക്ഷെ അതിൽ തന്നെ ഏറ്റവും അടിപൊളിയായത് ഒന്ന് തഹചിത്ര മഹയ. ഓക്കെ, മഹിയ, തഹചിത്ര മഹിയ. അടുത്തപോലെ അതുപോലെ നമ്മുടെ ഈ അക്സ, ഈ രണ്ട് പേരുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് മൈൻഡിൽ അങ്ങനെ കയറിപ്പോയത്. ബാക്കിയെല്ലാം ഒരു ഡിഫറെൻറ്റ് പേരുകളാണെങ്കിലും കുറച്ചും കൂടി രസമുള്ള ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഇപ്പോൾ ഈ തപ്പിപ്പിടിച്ചെടുക്കുന്ന പേരുകൾ തന്നെയാണ് ഉറപ്പായിട്ടും. പക്ഷെ ഇതെന്തോ പറയുമ്പോൾ തന്നെ വേറെ എന്തോ ഒരു ഡിഫറെൻറ്റ് വൈബ് കിട്ടുന്നു. അതുപോലെ എയ്ൻ ബിജു, ഓക്കെ, ബിജുവിൻ്റെ മോൻ്റെ പേരാന്ന് തോന്നുന്നു, എയ്ൻ ബിജു. ബ്യൂട്ടിഫുൾ, എല്ലാവരുടെയും പേരുകൾ ഞാനിങ്ങനെ കേട്ടു. എന്തായാലും ഇനി നിങ്ങൾക്ക് പേരിടാനുള്ളൊരു അവസരം കൂടി ഞാൻ തരികയാണ് കേട്ടോ.
4: ഹൃദയങ്ങളിലേക്ക് പാടാൻ ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്തുന്നു. ക്യൂൻ ഇവൻസ് ഒരുക്കുന്ന ഷഹബാസ് അമൻ മ്യൂസിക് ഷോയ്ക്ക് പേരിടാൻ നിങ്ങൾക്കും ഒരവസരം. പേരുകൾ വാട്സപ്പ് ചെയ്യാം 5000917 എന്ന നമ്പറിലേക്ക്. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിക്കുന്നയാൾക്ക് ഒരു വമ്പൻ സമ്മാനം. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു ഷഹബാസ് അമൻ ലൈവ് ഇൻ ഖത്തർ, ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.
3: അപ്പൊ എന്തായാലും ഇതുപോലെ ഷഹബാസ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഗ്രേറ്റസ്റ്റ് സിംഗറിന്റെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ഡേ വേഗം തന്നെ നിങ്ങൾക്കും മെസ്സേജുകളായിട്ട് അയക്കാം. ആ ഒരു നൈറ്റിന് വേണ്ടി, മ്യൂസിക്കൽ നൈറ്റിന് വേണ്ടി പേരുകൾ റെക്കമെൻഡ് ചെയ്യാം. 5000917ലേക്ക് വേഗം തന്നെ അയക്കൂ കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് സജീവേണ്ട ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്, അക്സ ഇൻഷുറൻസ് കമ്പനി, നല്ല കമ്പനി പേര് കേട്ടോ. അടുത്തത് ഇതാ ശ്രീഷ്ണേന്ദു, കൃഷ്ണേന്ദു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ശ്രീഷ്ണേന്ദു എന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എഗെയിൻ, വിഷ്ണുവിൻ്റെ വൈഫിൻ്റെ പേരാണ് ശ്രീഷ്ണേന്ദു. ഓക്കെ, ആളുടെ അടുത്ത് എൻ്റെ അന്വേഷണം പറയൂ. ഇങ്ങനെയൊക്കെയുള്ള പേരിട്ട് കഴിഞ്ഞാൽ ശ്രീ എന്നല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ മോനെ ഇതെന്താ പിങ്കിരിയോ, അത് പേരാണോ പിങ്കിരി? കൊള്ളാം കൊള്ളാം കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ള പേരുകളൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ച് വായിച്ച് വരികയാണ്. റിത്വാൻ കൃഷ്ണ എന്ന് പറയുന്ന പേര് വന്നു. ഗിന്നു എന്നുള്ള പേര്, ബ്യൂട്ടിഫുൾ നെയിമാണ്. എല്ലാവരുടെയും പേരുകൾ അടിപൊളിയാണ്. അപ്പം എന്നാൽ വേഗം തന്നെ ഈ പരിപാടിക്ക് വന്ന ഒരു പേരിട്ടെ, അങ്ങനെ പേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി സമ്മാനവും കിട്ടും. 5000917ലേക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
1: Evenings

0: रेडियो सुनो 91.7 FM Qatar's favorite radio station. Today's Go Rate Update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ചെറുതായിട്ട് ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്ന സമയമായിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് ഏരിയ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അപ്പൊ ഇപ്പോഴത്തെ റേറ്റ് ഇങ്ങനെയാണ്: 24 ക്യാരറ്റ് ഗോൾഡ് 532 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 490.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 465 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 401.50 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത്. അതിങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കുമല്ലോ. എനിവേ, നമ്മൾ എന്തായാലും ഇവിടെ ഗോൾഡ് റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് അതിഗംഭീരമായിട്ടുള്ള പേരുകൾ. എൻ്റെ മോനെ, തീരുന്നില്ല കേട്ടോ, അത്രയ്ക്കുണ്ട്. ഭയങ്കര ഡിഫറെൻറ്റ് പേരുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ തന്നെ. അതിൻ്റെയൊക്കെ ഇടയിൽ എൻ്റെ വൈഫിൻ്റെ പേര് ലിനോമി എന്നാണെന്ന് പറഞ്ഞിട്ട് ജിജോൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അയ്യോ, ഭയങ്കര രസം. അതുപോലെ വേറൊരു പേര് കുറച്ച് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി വന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പേരുണ്ടായിരുന്നു, പിങ്കിരി. അപ്പോൾ ഞാൻ ഇങ്ങനെ പിങ്കിരിയോ എന്ന് വിചാരിച്ചു. ചേട്ടൻ്റെ മോളെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, വീട്ടിൽ വിളിക്കാൻ ഓക്കെയാണ്. അല്ലെങ്കിലും വിളിക്കാട്ടോ, അത് ഡിഫറെൻറ്റ് നെയിം, അതൊക്കെ ഓരോ ആൾക്കാരുടെ ചോയ്സ് അല്ലേ. ആൻഡ് അടുത്തത് പ്രതിഥി ആൻഡ് പ്രതിക്. ഓഹ്, എൻ്റെ മോനെ, എന്താ അല്ലേ. അടുത്തത് വന്നിരിക്കുന്നത് ഇതെങ്ങനെ വായിക്കേണ്ടത് ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു. ആർ ഇ യു എന്നാണുള്ളത്. അപ്പോൾ റൂബൻ, റൂബൻ എന്നായിരിക്കും. റൂബൻ രാജ്, റൂബൻ രാജ് പുനിതൻ ആൻഡ് ഡേവ് പുനിതൻ മക്കളുടെ പേരാന്ന് പറഞ്ഞിട്ട് രാജ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് നബീലിൻ്റെ മെസ്സേജ് താലിയ എന്നാണ്. താലിയ എന്ന് പറയുന്ന പല പല മീനിങ്ങുകളും അയച്ചിട്ടുണ്ട്. നിഹാസ് അതിനിടയിൽ ഭയങ്കരമായിട്ടുള്ള പേരുകൾ, ആ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള പേരുകളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സൂപ്പറായിട്ട് ഒരുപാട് പേരുടെ പേരുകൾ പറഞ്ഞതിൽ കുറച്ച് മുമ്പ് സുനിൽകുമാർ തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. തഹചിത്ര മിഹ എന്ന് പറയുന്ന പേര്. ആ തഹചിത്ര മിഹയുടെ ചേച്ചിയുടെ പേരെന്താണെന്നറിയോ? തസ്മിരാമി. നല്ല പേരില്ലേ, തസ്മിരാമി. നല്ല പേരുകൾ എല്ലാവരും പറയുന്നത്. എന്തായാലും ഈ പേരുകളൊക്കെ ഭയങ്കര മീനിങ് ഫുൾ ആണ്. ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ പല പല ഭാഷയിൽ ഭയങ്കര മീനിങ് ഫുൾ ആയിരിക്കും. അങ്ങനെയൊക്കെ ഓരോ ഭാഷയിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള പേരാണ്. ചിലർ സാൻസ്ക്രിറ്റിൽ നിന്ന് എടുത്തതാന്ന് പറയുന്നു. അതുപോലെ ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ അറബിക്കിൽ നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള പേരുകളാണ്. കുറേയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പേരുകൾ ഇന്ന് നമ്മൾ കേട്ടു. എന്തായാലും ഈ ഒരു സമയത്ത് ഈ പേരൊക്കെ കേട്ട് നേരെ നമ്മുടെ ഡ്യൂഡിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേൾക്കേണ്ട സമയമാണ്. ഡ്യൂഡ് എന്ന് ഉദ്ദേശിച്ചത് ഡ്യൂഡ് മൂവിയിലെ സായി അഭയങ്കർ എന്ന ഡ്യൂഡിൻ്റെ പാട്ട് കേട്ടോ. അപ്പോൾ കേട്ടിട്ട് തിരിച്ച് വരാം. അഷ്ടമിയാണ് കൂടെയുള്ളത്. എൻ്റെ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് ഞാനല്ലാതെ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എൻ്റെ പേരും ഇതുപോലെ തന്നെ ഒരു പേരാണെന്ന് തോന്നുന്നു. കേട്ടിട്ടുണ്ടാവും, പക്ഷെ ആൾക്കാർക്കിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. എന്തായാലും പേരുകളുടെ കാര്യം നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്ത് മറ്റ് ചില അപ്ഡേറ്റുകളിലേക്കൊക്കെ പോകണം. അതിലേക്കൊക്കെ ഞാൻ എത്തുന്നതായിരിക്കും കേട്ടോ.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
3: തീർച്ചയായും, ചോദിച്ചോളൂ.
2: അതെ, എന്റെ കല്യാണം എപ്പോഴായിരിക്കും നടക്കുക?
3: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
2: സെപ്റ്റംബർ 11?
3: അതെ, സെപ്റ്റംബർ 11 M4 Marry ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
4: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 Marry ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 Marry ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 Marry, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at M4Marry.com. ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ്.

0: brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് അഷ്ടമിയാണ് കൂടെയുള്ളത്. അതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ 917 ഈവനിങ്സിൽ ഇനി എനിക്ക് പറയാനുള്ളത് സുഹേൽ 2026 കുറിച്ചിട്ടാണ് കേട്ടോ. ഫാൽക്കണറി ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ ഫാൽക്കൻസിനെ കാണുക, അതിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഈവൻ ദ മോഡേൺ ടെക്നോളജീസും കാര്യങ്ങളും എല്ലാമായിട്ട് ഖത്താറിയിൽ അതിഗംഭീരമായിട്ട് അങ്ങനെ സുഹേൽ 2026 ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര രസമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഒരു ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ അപ്പുണ്ണി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ടുള്ളൊരു സ്ഥലമാണെന്നും അതിനോടൊപ്പം ഈ ഓഫ് റോഡ് വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ഒരു സൈഡിലുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. കുട്ടികൾക്കൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര രസമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 10th ഖത്താറ ഇന്റർനാഷണൽ ഹണ്ടിങ് ആൻഡ് ഫാൽക്കണറി എക്സിബിഷൻ കൂടിയാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 September വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഇവൻറ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. സോ അങ്ങോട്ടേക്ക് പോകാനായിട്ട് മറക്കരുത്. നമ്മുടെ ഖത്താറ കൾച്ചറൽ വില്ലേജിലാണ് സംഭവം നടക്കുന്നത്. സോ ആരും ഒട്ടും തന്നെ വൈകാതെ അങ്ങോട്ടേക്ക്, പ്രത്യേകിച്ചും ഇനി വീക്കെൻഡാണല്ലോ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്കെൻഡിലേക്ക് ഇതും ഒരു സ്പോട്ടായിട്ട് വയ്ക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പാട്ടിലേക്കും കൂടി പോകാം. ആൻഡ് ഈ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു നല്ലൊരു അടിപൊളി പാട്ട് തന്നെ വയ്ക്കാം. അതായത് കേട്ടിരിക്കാൻ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പ്രത്യേകം കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടം സോങ് ലൈക്ക് അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് കൈൻഡ് ഓഫ് എ തിങ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലേലിസ്റ്റിൽ കുറേ ആൾക്കാർക്കുള്ളൊരു പാട്ടായിരിക്കും. ഒരു ജി വി പ്രകാശ് ഹിറ്റ് സോങ്സ് നോക്കിക്കഴിഞ്ഞാൽ മൈ ഓൾ ടൈം ഫേവറേറ്റ്, അല്ലെങ്കിൽ ഒരു ശ്രേയാ ഘോഷാൽ ഹരിചരൺ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ മൈ ഓൾ ടൈം ഫേവറേറ്റ്. അപ്പോൾ ആ പാട്ട് കേട്ട് നമുക്ക് ഇങ്ങനെ യാത്രയിൽ തുടരാം. ഇത് 917 ഈവനിങ്സ്, അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഹായ് ജെമിനി, ഒരു കാര്യം ചോദിക്കട്ടെ?
2: തീർച്ചയായും, ചോദിച്ചോളൂ.
1: അതെ, എന്റെ കല്യാണ പ്രേരിക്ക് നടക്കുക.
2: നിങ്ങളുടെ കല്യാണം നടക്കാൻ സെപ്റ്റംബർ 11 വരെ കാത്തിരിക്കണം.
1: സെപ്റ്റംബർ 11?
2: അതെ, സെപ്റ്റംബർ 11 M4 മാരിടൈം ഖത്തറിലേക്ക് എത്തുന്നു. പിന്നെ കല്യാണത്തിനുള്ള ഡേറ്റ് നോക്കിയാൽ മതി.
3: ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഒന്നിപ്പിച്ച M4 മാരി ഖത്തറിലേക്ക് എത്തുന്നു. IBS ദോഹ ഹോട്ടലിൽ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണി മുതൽ 9 വരെ M4 മാരി ടീമിനെ നേരിൽ കാണാം. പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് മാച്ച് മേക്കിംഗ് സർവീസസിനെ കുറിച്ച് കൂടുതലായി അറിയാം. M4 മാരി, ഫൈൻഡ് യുവർ ഹാപ്പിലി എവർ ആഫ്റ്റർ at mfomari.com.

0: വചനങ്ങളിലൂടെ പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. Adi, ende birthday celebration enda chelavu ende?
2: Samsamindu mandi mandi.
3: Oof. ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഖത്തറിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
4: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
5: ഇൻ അസോസിയേഷൻ വിത്ത് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ്, നൗ ഓപ്പൺ അറ്റ് ഓൾ പാസ്പോർട്ട്.

0: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: 917 evenings.

0: Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
0: And
1: Marza Hypermarket. Be fresh, be you. Visit your nearest store.
3: എന്തായാലും ഈ ഒരു സമയം 917 ഈവനിങ്സിൽ ചെറുതായിട്ടൊരു ചോദ്യം ചോദിക്കേണ്ട ടൈം ആണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ നേരെ നമുക്കൊരു ചെറിയ കുഞ്ഞൊരു ഗെയിമിലേക്ക് പോയാലോ.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
3: ഇന്നത്തെ ഗെയിം ബോക്സിൽ ഒളിഞ്ഞിരിക്കുന്നത് രണ്ട് പാട്ടുകളാണ്. ഓക്കെ, ഈ രണ്ട് പാട്ടുകൾ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനുള്ള ക്ലൂ ഞാൻ തരാം. രണ്ട് പാട്ടുകളാണ് കേട്ടോ, അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേട്ടോ. അത്രേ ഉള്ളൂ, അത്രേ തരാൻ പറ്റുള്ളൂ, അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയോ എന്റെ ഈ ചലഞ്ചിന്? നിങ്ങൾ റെഡിയാണോ? വെറും ഇത്രയും ഞാൻ കേൾപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു തരും കേട്ടോ. അപ്പൊ വേഗം തന്നെ മെസ്സേജ് അയച്ച ഏതൊക്കെയാ പാട്ടെന്ന്. അപ്പൊ വേഗം തന്നെ മെസ്സേജസ് പോന്നോട്ടെ 5000917-ലേക്ക്. 5000917-ലേക്കാണ് അയക്കേണ്ടത്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. വളരെ എളുപ്പത്തിൽ ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും, കാരണം അത്രയും അറിയാവുന്ന പാട്ടുകളായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നൊക്കെ കിട്ടും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ചിട്ട് വേഗം തന്നെ മെസ്സേജസ് പോന്നോട്ടെ 5000917-ലേക്ക്. 5000917-ലേക്ക് കേട്ടോ. രണ്ട് പാട്ടുകളാണെന്ന് പറഞ്ഞു, രണ്ടും മലയാളം പാട്ടുകളാണ്. അത്രയൊക്കെ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ ചിലപ്പോൾ ക്ലൂ തന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, അതാണ്. അപ്പൊ അതുകൊണ്ട് വേഗം മെസ്സേജസ് പോകുന്നോട്ടെ കേട്ടോ. 5000917-ലേക്ക് നമ്മൾ പോകുന്നത് ഒരു ചെന്നൈ ബീറ്റ്സിലേക്ക്.
1: ചെന്നൈ ബീറ്റ്സ്.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
1: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
3: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

ഒരു പാട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു, ഒന്നല്ല രണ്ട് പാട്ടുകൾ. ആ രണ്ട് പാട്ടുകൾ ഏതാണോ കറക്റ്റ് ആയിട്ട് ഇവിടെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനിടയിൽ ഈ പറഞ്ഞ പോലെ സിജുവിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ ആ പാട്ട് ഒന്നുകൂടി കേൾപ്പിക്കാം. പക്ഷേ സിജുവിൻ്റെ മെസ്സേജിന് വേണ്ടിയിട്ട് ഞാനൊരു റിപ്ലൈ കൊടുക്കട്ടെ കേട്ടോ. സോ സിജു അയച്ചു തന്നിരിക്കുന്ന ഞങ്ങളുടെ തന്നെ ഇൻഫോർമാരിയുടെ ആ ഒരു പോസ്റ്ററാണ്. സോ ബേസിക്കലി ഇപ്പം നിങ്ങൾ ഫാമിലി ആയിട്ടോ ഒക്കെ തന്നെ നിൽക്കുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ മക്കളെയോ അല്ലെങ്കിൽ ഈവൻ ഫ്രണ്ട്സിൻ്റെ മക്കളെയോ ഒക്കെ തന്നെ അവർ കല്യാണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ പോട്ടെ, നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം കല്യാണം കഴിക്കാനുള്ള ഒരു പ്ലാനിലേക്ക് നിങ്ങൾ എത്തിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എത്തിയെന്ന് വിചാരിച്ചോ, ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് M4 Marry ടീം ഇപ്പം ഖത്തറിൽ എത്തിയിട്ടുണ്ട്. September 11, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെ ഐബസ് ദോഹ ഹോട്ടലുണ്ടാവും. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്ത് തരും. എല്ലാ സംഭവങ്ങളും ചോദിച്ചറിഞ്ഞ് സെറ്റാക്കാൻ പറ്റൂ കേട്ടോ. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, M4 Marry ഒരുക്കുന്ന ഒരു സ്പെഷ്യൽ ഡിന്നറിന് വേണ്ടിയിട്ട് പങ്കെടുക്കാനായിട്ട് കുറച്ച് പേരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നെന്ന് പറയുന്നത് M4 Marry തന്നെ കല്യാണം കഴിച്ച ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കാം. ഇറ്റ് വിൽ ബി ലൈക്ക് ലിറ്ററലി ഓൺ ദിസ് വീക്കെൻഡ്. സോ അത് മറക്കണ്ട. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് കുറച്ച് മുൻപ് കേൾപ്പിച്ച ചോദ്യം ഒന്നുകൂടി കേൾപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം ബോക്സ്. അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് ഗെയിം ബോക്സിൽ ചോദിച്ച ചോദ്യം എല്ലാവരും ഒരു പാട്ട് കണ്ടുപിടിച്ചു, രണ്ടാമത്തെ പാട്ട് കിട്ടുന്നില്ല. അതായത് സോറി, രണ്ടാമത്തെ പാട്ട് കണ്ടുപിടിച്ചു, ആദ്യത്തെ പാട്ട് കിട്ടിയിട്ടില്ല. ചിലർക്ക് മാത്രം രണ്ട് പാട്ട് കിട്ടി. അപ്പം കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്നും കൂടി ശ്രമിച്ചു നോക്കൂ, ഇതിൽ രണ്ട് പാട്ടുകളുണ്ട്. അപ്പം ഇത് ഏത് പാട്ടാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബേസിക്കലി രണ്ട് പാട്ടുകൾ ഞാൻ പറഞ്ഞ പോലെയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ രണ്ടും ഏതാണെന്നൊന്ന് പറയണം കേട്ടോ. 5000 9179 ലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: വെൽക്കം ബാക്ക്. സമയം 8 മണി കഴിഞ്ഞ് 8:18 അഷ്ടമിയാണ് കൂടെയുള്ളത്. അങ്ങനെ ആകമൊത്തത്തിൽ ഒരു 8 പണിയും കൂടി കിട്ടി നിൽക്കുന്ന ഒരു സമയം അല്ലേ. പക്ഷെ ഇത് ഇന്ന് പണിയല്ല, ഇനിയല്ല, നേരെ തിരിച്ചൊരു ഗെയിം ബോക്സ് ആയിരുന്നു.
0: 917 evenings game box.
1: അപ്പൊ എന്തായാലും ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഈ രണ്ട് പാട്ടുകൾ ഏതാണെന്നാണ്. ഒരുപാട് പേർക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയത്
2: കാവേരി നദിയേ കാറ്റാടും കനവേ കാതൽ കണ്ണഴകേ കണ്ണദാസന്റെ കവിത
1: ഈ ഒരു പാട്ട് തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കാവേരി നദിയെ വളരെ പെട്ടെന്ന് കീർത്തി ചക്രയിലെ പാട്ട് എളുപ്പം നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ മറ്റത് ഇൻ ബിറ്റ്വീനുള്ള ഒരു കുഞ്ഞൊരു പോർഷനായിരുന്നു കേട്ടോ. ആ പാട്ടിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് തോന്നുന്നു ആ മ്യൂസിക് കുറച്ചും കൂടി കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. പെട്ടെന്ന് പറയാൻ പറ്റും, ആ തുടക്കം മാത്രം കേട്ടുകൊണ്ടാണ്. ഇനി നോക്കാം ഇപ്പൊ മനസ്സിലായ ഏതാണത്.

മ്യൂസിക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടിപൊളിതാകണ്ടോ രണ്ടാമത്തെ ആ പാട്ട് ഏതാണെന്ന് പടപ്പെട്ട ഇപ്പോഴാണ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം ആർക്കും പറയാൻ പറ്റിയില്ലായിരുന്നു. ആകെ കുറച്ച് പേരെ പറഞ്ഞിട്ടുള്ളൂ രണ്ടും കൂടി. വളരെ ചുരുക്കം ആൾക്കാരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാവേരി നദിയെ പെട്ടെന്ന് കിട്ടി. അപ്പം എന്തായാലും സോങ്ങിന് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല.

നല്ല സോങ് തന്നെയായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് രണ്ട് പാട്ടും ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റായിട്ട് ആൻസേഴ്സ് പറഞ്ഞവരൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം. തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിൽ മധു ബാലകൃഷ്ണനും ജിൻഷി പാടിയ പാട്ടാണ് ഇനി കേൾക്കാൻ പോകുന്നത്. കേട്ടോണ്ടിരിക്കുന്ന ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
4: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
5: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മാത്തുക്കുട്ടിയാണ്.
6: ഞാൻ രാജ് കലേഷ്.
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 917 evenings.

0: നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന അടുത്തൊരു കാര്യമാണ് ബാലൻ ഡിയോർ എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടിയുള്ളത്. 917 ഈവനിങ്സ് ആണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ അറിയാൻ പറ്റുന്നത് അർജന്റീനൻ ലെജൻഡ് ആയിട്ടുള്ള ലയണൽ മെസ്സി ഹാസ് ബീൻ ലൈക്ക് നെയിംഡ് ആസ് എ 13 മാൻ ലിസ്റ്റ്. ബാലൻ ഡിയോർ അവാർഡുകളിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിൽ അഗെയിൻ ലയണൽ മെസ്സിയുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റ് പല ആൾക്കാരുണ്ട് കേട്ടോ. അതിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരാൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലിംഗ് ഹാലൻഡ് തന്നെയാണ്. സോ ഈ ഒരു ടോപ്പ് 30 ലിസ്റ്റിലേക്ക് ഇവർ രണ്ടുപേരും വന്നതുകൊണ്ട് തന്നെ എവറിബഡി ഈസ് ജസ്റ്റ് വെയിറ്റിംഗ്. ആ ഒരു ലിസ്റ്റ്, അതായത് 6 പ്ലെയേഴ്സ് ഫ്രം സ്പാനിഷ് ടീം, അതിനോടൊപ്പം തന്നെ 2026 ഫിഫ വേൾഡ് കപ്പ് വിൻ ചെയ്തതുകൊണ്ട് ആ ഒരു ടീമിൽ നിന്നും 6 പേരെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് എന്നും അറിയാനായിട്ട് പറ്റുന്നു. എനിവേ, മെസ്സി ഈ പറഞ്ഞ പോലെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഓൾറെഡി 8 ബാലൻ ഡിയോർ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള മെസ്സി ഇത് നോമിനേറ്റഡ് ആയി കഴിഞ്ഞു. ഇനി ഏകദേശം 17-ാമത്തെ തവണ ആണ് നോമിനേറ്റഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം, ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് എന്ന് പറയാം. ഓരോ അവാർഡുകൾ ലഭിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോഴും ഇറ്റ് ഈസ് അഗെയിൻ എ ഹാപ്പി ന്യൂസ് ഫോർ ഓൾ ദ ഫാൻസ് അല്ലേ. ലോകമെമ്പാടുമുള്ളവർക്ക് എനിക്കൊന്ന് റിട്ടയർമെന്റിന് ശേഷം ഇഫ് ദ ഹീസ് ഗെറ്റിംഗ് ദിസ് ബാലൻ ഡിയോർ, ദെൻ അഗെയിൻ എവ്രിബഡി വിൽ ബി സോ ഹാപ്പി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമാണ്. ഒരു AR റഹ്മാൻ പാട്ടിലേക്ക് പോകേണ്ട സമയം. ചെക്കച്ചുവന്ന വാനം സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് തന്നെയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്.
1: Of the hour. In the art of Podumakulanda.

0: വർഷത്തെ പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005612 3.
1: Hey, this is Namita Pramod.
2: You're listening to Radio Suno
1: 91.7.

0: presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഐ എം സോ ഹാപ്പി. അതായത് ഞാനിങ്ങനെ ഇന്ന് രാവിലെ മുതൽ ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു കോണ്ടാക്ട് മൈ ഫ്രണ്ട്. അപ്പോൾ എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കിങ്ങനെ തോന്നി, എനിക്ക് കുറച്ച് ദിവസമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു, ബട്ട് ഇന്ന് എനിക്ക് ഭയങ്കര ഒരു സ്ട്രോങ് ഫീലിംഗ് ഉണ്ടായിരുന്നു രാവിലെ ദാറ്റ് ഷീ ഈസ് ഗോണ ഗിവ് ബർത്ത് ടുഡേ എന്നുള്ളത്. ഷീ വാസ് പ്രഗ്നൻറ്റ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കി പറയുമായിരുന്നു, നോക്കിക്കോ 11th തന്നെ കൊച്ചുണ്ടാവും, വന്നിട്ട് എൻ്റെ കൂടെ തന്നെ കുഞ്ഞ് നോക്കിക്കോ ബർത്ത്ഡേ ഷെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞ കുറേ നാളുകളായിട്ട് ആളുടെ കൂടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൈനലി ടുഡേ ഐ വാസ് ട്രൈങ് ടു കോൾ ഹർ, പക്ഷേ ആളെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ പിന്നെ വിളിക്കാം, വൈകുന്നേരം വിളിക്കാം, അല്ലെങ്കിൽ ഷോ കഴിഞ്ഞിട്ട് ഇന്ന് പോകുമ്പോൾ പോയി കാണാം, ഇന്ന് എനിക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. റൈറ്റ് നൗ ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് എ മെസ്സേജ് ഫ്രം ഹർ ഹസ്ബൻഡ് ദാറ്റ് പുതിയൊരു ഒരു കുഞ്ഞ് ബേബിയും കൂടി വന്നിരിക്കുകയാണ്, ആൻഡ് ഹിസ് നെയിം ഇസ് ഇഷാൻ കോശി പള്ളിക്കൽ. അപ്പൊ ഇഷാൻ എന്നുള്ള പേര് അവരിട്ടു, എനിക്ക് ആ ഒരു ഫോട്ടോ അയച്ചു തന്നിരിക്കുക. ഐ എം സോ ഹാപ്പി. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും ഈ ഒരു സമയത്ത് ഐ റിയലി വോണ്ട് ടു കൺഗ്രാജുലേറ്റ് ഓർ സേ ലൈക്ക് ഐ എം സോ ഹാപ്പി ഫോർ പ്രീത ആൻഡ് അശ്വിൻ. രണ്ടാമത് വീണ്ടും മോം ആൻഡ് ഡാഡ് ആയിക്കാണ്, അങ്ങനെ മൂത്ത കുട്ടി വിഹാനിന് ശേഷം ഇപ്പൊ രണ്ടാമത്തെ കുട്ടി ഇഷാൻ. സോ എനിവേ ഇന്ന് ഞാൻ എന്താ ഇപ്പൊ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്ത് നേരെ അങ്ങോട്ട് പോകാനിരിക്കുകയായിരുന്നു. നൗ ഐ ഹാവ് എ ഹാപ്പിനെസ് ഇൻ മൈ ഹാർട്ട് ആൻഡ് ഐ കൻ ഗോ ദെയർ എന്ന് തോന്നുന്നു. എനിവേ ഈ ഒരു സമയത്ത് അവർക്ക് ഒരു കൺഗ്രാചുലേഷൻസ് കൂടി കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് വി റിയലി ഹാവ് ടു സെലിബ്രേറ്റ് ഇറ്റ്, വി റിയലി ഹാവ് ടു ബി ഹാപ്പി ഫോർ ഇറ്റ്. അപ്പൊ അങ്ങനെ ഒരു ഹാപ്പിനെസ് മൊമെന്റ് നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ വരട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് വിഷ് ചെയ്തുകൊണ്ട് നാളെ നമുക്ക് വീക്കെൻഡ് ആയിട്ട് കേട്ട് കേട്ട് കൂട്ടുകൂടാം. Till then, ta-da, bye-bye, good night.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രമോഷൻ സെപ്റ്റംബർ 10 മുതൽ 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: home. Hi, yan ningalde Guinness pakkaru.
6: You are listening to
5: Qatar's priyapetta radio station, Radio Suno, ketta ketta kootukoodam.

0: This is Radio Suno 91.7 FM.
1: Qatar's happiness frequency.
0: Now available on
1: Uridu TV channel number 911.
2: ിലെ ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റോയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റോയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 ഖത്തർ റിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റോയിൽ നിന്ന് മാത്രം.
3: Hi, this is Rahman.
4: You're listening to
3: Radio Suno 91.7 FM. Can't get to

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഷോപ്പിംഗ് പ്രേമികൾ റെഡിയല്ലേ? ഈ വീക്കെൻഡിൽ നെസ്റ്റ് ഓയിൽ ക്രേസി ഫിഗേഴ്സ് ഓഫേഴ്സ്. നെസ്റ്റ് ഓയിൽ നിന്ന് ഇപ്പോൾ 5, 10, 15 കത്തറിയാലിൽ ഷോപ്പ് ചെയ്യാം. വലിയ സ്പേസിൽ നിറയെ ഉൽപ്പന്നങ്ങൾ, ഭൂരിഭാഗം ഐറ്റംസും 5, 10, 15 റിയാലിൽ വാങ്ങാം. ഈ പ്രൊമോഷൻ September 10 to 13 വരെ മാത്രം. വീക്കെൻഡ് ഷോപ്പിംഗ് നെസ്റ്റ് ഓയിൽ നിന്ന് മാത്രം.
2: ഞാൻ രഞ്ജി പണിക്കർ.
0: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM. 91.7 FM. Qatar's favorite radio station. Radio Suno.
1: Action.
2: Mona Dinesha. Adi Mohamana. Adi Moham.
1: Horror. Tanikku pogan anuvaadilla. Or drama.
3: Ente kudumbam. Ente swargaraji.
1: Ishta genre edaanengilum. ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: ബ്രോട്ട് യു ബൈ സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: റേഡിയോ സുനോ 91.7 FM.
4: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: Radio Suno 91.7 FM, Qatar's favorite radio station. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam call 4001707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Namaskaram Jan Unni Mugundan Radio Suno 91.7

0: 91.7 FM.
1: Qatar's favorite radio station.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിധു പ്രതാപ്.
1: You're listening to Radio Suno 91.7.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

0: सुनो 91.7 FM,
1: कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM 91.7 FM